ഇനി ലക്ഷ്മണോപദേശമാണ്. ശ്രീരാമദേവൻ ലക്ഷ്മണന് ഉപദേശിച്ചു കൊടുക്കുന്ന ഭക്തിമാർഗങ്ങളാണ്, അല്ലെ മുക്തിമാർഗങ്ങളാണ് ലക്ഷ്മണോപദേശം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഭക്തൻ എങ്ങനെ വേണം, അല്ലെ ആ ഭക്തന് എങ്ങനെ ഭക്തി ഉണ്ടാവും എന്നുള്ള ആ തത്വമാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കുക, പൊറുക്കുക, ഇത് ഒട്ടുമിക്ക തത്വചിന്തകളും വിശുദ്ധ വേദഗ്രന്ഥങ്ങളും ഒക്കെ മനുഷ്യനോട് പറയുന്നതാണ്. മനുഷ്യർക്ക് തമ്മിലുള്ള വിഷയങ്ങളെ ആര് പുറത്തു കൊടുക്കുന്നു അവൻ കൂടുതൽ നന്മ ചെയ്തവന് തുല്യമാണെന്നും അവൻ്റെ നന്മകൾ കൂടുതൽ പ്രതിഫലാർഹമാണെന്നും വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് പറയുന്നുണ്ട്. ഒരാൾ മറ്റൊരാളിനോട് പുറത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളിനോട് മാപ്പ് ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, അവിടെ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത്. മനസ്സിനുള്ളിൽ മറ്റൊരാളോടുള്ള പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നിടത്തോളം നമ്മുടെ മനസ്സ് ഒരു തടവറയിലാണ്. നമ്മുടെ ഉള്ളിൽ അത്തരമൊരു പകയും വിദ്വേഷവും ഉണ്ടെന്ന് ആരുടെ മേലാണോ പതിക്കുന്നത് എന്ന് അയാൾ വിശ്വസിക്കുന്നുവോ, അയാളും മാനസികമായ വലിയൊരു പ്രയാസത്തിലാകും. പലപ്പോഴും തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിചാരിതമായി മിണ്ടിപ്പോകുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നത് ഇത്തരമൊരു ഭാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പുറമേ വെളുക്കച്ചിരിക്കുകയും എന്നാൽ കാണാനൊട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ചില അടുത്ത ബന്ധുക്കളെയൊക്കെ കല്യാണ വീടുകളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരമുണ്ടാകുന്ന ആ ചിരിയുടെ കൃത്രിമത്വവും സംഭാഷണത്തിൻ്റെ നാടകീയതയും ഒക്കെ ഇതറിയാവുന്ന മൂന്നാമതൊരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്യുക എന്നത് വലിയ കരുണയാണ്. എല്ലാ പ്രവാചകന്മാരും, അല്ലെങ്കിൽ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവർ അവരോട് ചെയ്ത എല്ലാ ക്രൂരതകളും മാപ്പ് ചെയ്തു കൊടുക്കുകയും മാപ്പ് ചെയ്തു കൊടുക്കാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് നാം മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത് എന്നത് മറക്കാതിരിക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഇന്ന് ദിവസം ഓഗസ്റ്റ് 11 ചൊവ്വാഴ്ചയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ ഇന്ന് എത്തിച്ചേർന്ന് നിൽക്കുമ്പോൾ ഇന്ന് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളുടെ മാതാപിതാക്കൾക്ക് ഒരു ചെറിയ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് കൂടി നമുക്ക് കണക്കാക്കാൻ പറ്റിയൊരു ദിവസമാണ്. കാരണം ഇന്ന് മകൻ്റെയും മകളുടെയും ദിവസമാണ്, അതായത് സൺ ആൻഡ് ഡോട്ടർ ഡേ ആണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം. അതായത് സൺ ആൻഡ് ഡോട്ടർ ഡേ എന്ന് പറയുമ്പം മക്കളോടുള്ള സ്നേഹവും ബന്ധവും ആഘോഷിക്കാനായിട്ടുള്ള ഒരു നമുക്ക് വളരെ ഒരു അറിവ് തരുന്ന, നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒന്ന് ഒബ്സർവ് ചെയ്യാൻ തരത്തിലുള്ള ഒരു ദിവസവും കൂടിയായിട്ടാണ് നമുക്കിന്നിത് ആഘോഷിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഇന്ന് കുട്ടികൾക്ക് നമ്മൾ ടോയ്സ് അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഗിഫ്റ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉടുപ്പുകളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കാനൊക്കെ പേരൻസ് ഒക്കെ ശ്രമിക്കുന്നുണ്ട് അല്ലേ ഇപ്പം ഈ വന്ന കുറച്ച് ദിവസങ്ങളിൽ. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് എന്താണെന്നറിയാമോ? ഈ ഗിഫ്റ്റോ കാര്യങ്ങളോ ഇതൊന്നുമല്ല, മറിച്ച് പേരൻസിൻ്റെതായിട്ടുള്ള സമയങ്ങളുണ്ടല്ലോ, അതാണ് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടത്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് ഓർമ്മയിൽ നിൽക്കുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മുടെ അച്ഛൻ എനിക്ക് എന്ത് വാങ്ങിത്തന്നു എന്നതിലുപരി അമ്മ എൻ്റെ കഥ കേട്ടിരുന്നു, അച്ഛൻ എൻ്റെ കൂടെ

കളിച്ചിരുന്നു. ഞാൻ വിഷമിച്ചപ്പോൾ അവർ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു. എൻ്റെ ചെറിയ വിജയങ്ങൾ പോലും അവർ സെലിബ്രേറ്റ് ചെയ്തിരുന്നു എന്നുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ഈ ദിവസത്തിൻ്റെ ആശയവും അത് തന്നെയാണ്. നമ്മളുടെ കുട്ടികൾ ചെറുപ്പത്തിലായാലും മുതിർന്നവരായാലും അവരോട് സ്നേഹവും അപ്രിസിയേഷനും പ്രകടിപ്പിക്കുകയും അവരുമായിട്ട് ഉള്ള കുറച്ച് ക്വാളിറ്റി ടൈമുകൾ നമ്മൾ ചെലവിടുകയും ചെയ്യുക. ഇത് ഇന്ന് നമുക്ക് നമ്മളുടെ പാസഞ്ചേഴ്സിനോട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ മക്കൾക്ക് അവസാനമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് എപ്പോഴാണ് നിങ്ങൾ അവരോട് പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയോടൊപ്പം മൊബൈൽ ഫോൺ മാറ്റിവെച്ചൊരു 30 മിനിറ്റ് അവസാനമായി സംസാരിച്ചത് എപ്പോഴാണ്? കാരണം ചിലപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ തന്നെ കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അത് മറ്റൊരാംഗിളിലാണെങ്കിൽ കുട്ടികൾ വളരുന്നത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇന്നലെ വരെ നമ്മളുടെ വിരൽ പിടിച്ച് നടന്ന കുട്ടി ഇന്ന് സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു. ഇന്നലെ വരെ അമ്മയെന്ന് വിളിച്ച കുട്ടി ഇന്ന് വലിയ ജോലിയുടെയും പഠിത്തത്തിൻ്റെ ഒക്കെ തിരക്കിലാണ്. അവർക്കായി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന സമയം എപ്പോഴോ കുറഞ്ഞു പോയി. അതുകൊണ്ട് ഇന്നൊരു വലിയ ഗിഫ്റ്റ് വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ടോ? ഒരു ഫോൺ കോൾ മതി, ഒരു ഹഗ് മതി, ഒരുമിച്ചിരുന്നൊരു ചായ മതി, എനിക്ക് നിന്നെക്കുറിച്ച് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാലും മതി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ പേരൻസിന് നമ്മളുടെ മക്കടുത്ത്, മാതാപിതാക്കൾക്ക് നമ്മുടെ മക്കടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യാനായിട്ടുള്ളൊരു ദിവസം കൂടിയാണിന്ന്. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544704012. ഇത് എൻ്റെ റേഡിയോ 91.2 ഇലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർച്ചി സുമയ.

0: പ്രധാന വാർത്തകൾ. യു പി ഐ ഉപഭോക്താക്കൾക്ക് മേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ യു എസ് നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ വിശദമായി. നികുതിയും നിയമങ്ങളും ഭേദഗതി ചെയ്യുന്നതിനുള്ള ടാക്സേഷൻ ആന്റ് അദർ ലോസ് അമെന്റ്മെന്റ് ബിൽ 2026 പാർലമെന്റ് പാസാക്കി. ലോക്സഭ നേരത്തെ പാസാക്കിയ ബിൽ രാജ്യസഭ ഇന്നലെ ചർച്ചകൾക്കുശേഷം തിരിച്ചയച്ചതോടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർത്തിയായത്. രാജ്യത്തെ ഉൽപാദന മേഖലയെ ശക്തിപ്പെടുത്തുക, കൂടുതൽ നിക്ഷേപം ആകർഷിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യമെന്ന് ചർച്ചയ്ക്ക് മറുപടി നൽകിയ ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. യു പി ഐ ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു.
1: It does not impose any tax or transaction charge on UPI users. It enables the government to specify the electronic payment modes that will continue to receive statutory protection against charges. The UPI and Services Steering Committee, headed by the National Payments Corporation of India, will decide whether any MDR should be introduced and if so, its scope and structure.
0: വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സന്നദ്ധനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: छात्र आंदोलन पर पूरा डिटेल में चर्चा हो सकते हैं. मेरा अनुरोध है कि जब सरकार चर्चा के लिए तैयार है बिल्कुल चर्चा के दौरान हंगामा नहीं करेंगे और गृहमंत्री जी का जवाब पूर्ण रूप से पूरी तरह से सुनेंगे शांति से. ये भी आप विश्वास दिलाना पड़ेगा.
0: ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഈ വിസയുള്ള വിദേശികൾക്ക് പ്രവേശന അനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. അന്താരാഷ്ട്ര സമുദ്ര ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബിമൽ എൻ പട്ടേലിനെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സന്ദർശിച്ചു. സമുദ്രവുമായി ബന്ധപ്പെട്ട എല്ലാ തർക്കങ്ങൾക്കും തീർപ്പുകൽപ്പിക്കുന്ന ഇന്റർനാഷണൽ ട്രിബ്യൂണൽ ഓഫ് ലോ ഓഫ് ദ സീയുടെ ജഡ്ജിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശ്രീ പട്ടേലിനെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. 2035 വരെയുള്ള അദ്ദേഹത്തിന്റെ സേവന കാലാവധി വിജയകരമാകട്ടെയെന്ന് കേന്ദ്രമന്ത്രി ആശംസിച്ചു. 80-ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വികസിത ഭാരതത്തിനായുള്ള യുവജന സംഭാവനകൾക്കും പ്രാധാന്യം നൽകുമെന്ന് പ്രതിരോധ മന്ത്രാലയം. ദേശീയഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തിന്റെ സ്മരണ ഉണർത്തുന്ന വിധത്തിലായിരിക്കും ഇക്കുറി സ്വാതന്ത്ര്യദിനാഘോഷങ്ങളെന്നും പ്രതിരോധ സെക്രട്ടറി രാജ്കുമാർ സിംഗ് അറിയിച്ചു. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത ഭാരതത്തിനായി സംഭാവന ചെയ്യുമെന്ന് ഒരിക്കൽ കൂടി പ്രതിജ്ഞ ചെയ്യാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു. രാജ്യം 80-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനിരിക്കെ ഹർഘർ തിരംഗ പരിപാടിക്ക് മികച്ച സ്വീകരണമാണ് ലഭിക്കുന്നത്. തിരംഗ യാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ തുടരുകയാണ്. യോഗയും പ്രകൃതി ചികിത്സയും ആധുനിക വൈദ്യശാസ്ത്രത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ ആയുഷ് മന്ത്രാലയത്തിന്റെ പാർലമെന്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയുടെ 5-ാമത് യോഗത്തിന് അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. രോഗപ്രതിരോധം, ആരോഗ്യ സംരക്ഷണം, ജീവിതശൈലി പരിഷ്കരണം, പുനരധിവാസം, ക്ഷേമം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നും ശ്രീ ജാദവ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തുടനീളമുള്ള കാർഷിക വിദ്യാർത്ഥികൾക്കായി ദേശീയ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി സ്കോളർഷിപ്പ് ഫെലോഷിപ്പ് ഫണ്ടുകൾ വിതരണം ചെയ്ത് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഈ സംരംഭത്തിന് കീഴിൽ 6,000-ലധികം വിദ്യാർത്ഥികൾക്ക് 21.35 കോടി രൂപയാണ് ലഭിച്ചത്. കാർഷിക മേഖലയുടെ വികസനത്തിന് പ്രായോഗിക പരിശീലനം അത്യാവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കാർഷിക വിദ്യാർത്ഥികൾക്ക് ഇനി മുതൽ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റ പദ്ധതി വഴി സമയബന്ധിതമായി പ്രതിമാസം സ്കോളർഷിപ്പ് ലഭിക്കുമെന്നും ഇത് കാർഷിക വിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു.
4: സ്കോളർഷിപ്പ് ജായേഗി സ്റ്റുഡൻസ് കെ നാം ലേക്കിൻ ജായേഗി യൂണിവേഴ്സിറ്റി കോ യൂണിവേഴ്സിറ്റി സേ കോളേജ് മേ ഫിർ കോളേജ് ഫിർ ഢൂണ്ടേഗാ ഇത്നാ സമയ ലഗ് ജാതാ ഥാ കി ജബ് തക് സ്കോളർഷിപ്പ് പഹുഞ്ച്തി ഥി തബ് തക് പതാ ചലാ പരീക്ഷാ വരീക്ഷാ സബ് നിപട് ഗയി. സ്കോളർഷിപ്പ് കാ ഉദ്ദേശ്യ ക്യാ ഥാ? സഹി സമയ പർ സ്റ്റുഡൻസ് കി സഹി ജറൂരത് പൂരി ഹോ ജായേ പഠായി ലിഖായി സിംഗൽ ക്ലിക് സേ ഹർ മഹീനെ സമയ പർ ബച്ചോ കോ സ്കോളർഷിപ്പ് പഹുഞ്ചേഗി.
0: ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ പുരോഗമിക്കുന്നു. ഇരു നാവികസേനകളുടെയും സ്പെഷ്യലിസ്റ്റ് ഡൈവിംഗ് EOD സംഘങ്ങളാണ് ഉഭയകക്ഷി അഭ്യാസത്തിലുള്ളത്. ഇന്നലെ രാവിലെയാണ് കൊച്ചിയിൽ 5-ദിന അഭ്യാസ പ്രകടനത്തിന് തുടക്കമായത്. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭയിൽ ചേരുന്ന യോഗത്തിൽ കൃഷിമന്ത്രി TC സിദ്ദിഖ്, മന്ത്രി MLiju എന്നിവർ പങ്കെടുക്കും. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കോട്ടയം ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. അതേസമയം സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനമായിട്ടുണ്ട്. എന്നാൽ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, എറണാകുളം തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലി തർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലി തർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവു ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15, 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00, 5:30 തൃപ്പൂണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടാകും. അതേസമയം ബലി തർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1 മണി മുതൽ പകൽ 2 വരെ ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132, 570 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്കും സാരമായ കേട് സംഭവിച്ചു. തലസ്ഥാനമായ ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ പടിഞ്ഞാറാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. നൈജീരിയയിലെ ലാഗോസിൽ ആരംഭിച്ച U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ കൊയ്ത്തുമായി ഇന്ത്യ. 4 സ്വർണവും 4 വെള്ളിയും 9 വെങ്കലവും അടക്കം ആകെ 17 മെഡലുകളാണ് ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ കരസ്ഥമാക്കിയത്. 3 ഇനങ്ങളിലായി നടന്ന 6 വ്യക്തിഗത മത്സരങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ രാജ്യത്തിന്റെ അഭിമാനമുയർത്തി. UPI ഉപഭോക്താക്കൾക്കുമേൽ നികുതിയോ ഇടപാടുകൾക്ക് നിരക്കോ ചുമത്തുന്നില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഈ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന 8-ാമത് സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കൊളംബിയയിലുണ്ടായ അതിശക്തമായ ഭൂകമ്പത്തിൽ മരണസംഖ്യ 132. U23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ ദിനം 17 മെഡലുകളുമായി ഇന്ത്യയുടെ മുന്നേറ്റം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
6: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.
10: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വില കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വില കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
12: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ്റെയോ മകളുടെയോ ഒക്കെ ഒരു ദിവസമാണ് ഇന്ന്. അവർക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം മക്കളാണല്ലോ അവരുടെ എല്ലാം എല്ലാം എല്ലാം എന്ന് പറയുന്നത്. അപ്പം മകനും മകൾക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റായിട്ടൊരു ദിവസം നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ അവരെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളതെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വിഷയം ഇവിടെ വെച്ചിരിക്കുന്നത്. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അതായത് നമുക്ക് മക്കൾക്ക് പണമാണോ വേണ്ടത്, അതോ മാതാപിതാക്കളുടെ സമയമാണോ എന്ന് വേണ്ടത് എന്നുള്ളത് നമുക്ക് കുറേയധികം നമുക്ക് എന്താ പറയുക ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്നത്തെ പേരൻസ് പലരും കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ, നല്ല വസ്ത്രം, നല്ല ട്രിപ്പുകൾ, നല്ല കളിപ്പാട്ടങ്ങൾ ഇതെല്ലാം നൽകാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചോദ്യം എന്നുള്ളത്, ഇതെല്ലാം കൊടുക്കുന്നതിനിടയിൽ നമ്മൾ കുട്ടികൾക്ക് നമ്മളെ തന്നെ കൊടുക്കുന്നുണ്ടോ? കുട്ടി സംസാരിക്കുമ്പോൾ നമ്മൾ ഫോൺ നോക്കുകയാണോ, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ സ്കൂളിലെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മൾ ശരിക്കും കേൾക്കുന്നുണ്ടോ? കുട്ടിക്ക് 10 മിനിറ്റ് മുഴുവൻ ശ്രദ്ധ കൊടുക്കുന്നത് ചിലപ്പോൾ വില കൂടിയൊരു ഗിഫ്റ്റിനേക്കാൾ വലിയൊരു കാര്യമൊക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഒരു കുട്ടി വളരുന്നത് നമ്മൾ അറിയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം എന്ന് പറഞ്ഞ് ഇപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കുറച്ചധികം തിരക്കുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ ആ തിരക്കുകളുടെയൊക്കെ ഇടയിൽ നമുക്ക് ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടിയിട്ടുണ്ട്. ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം സുമയ്യ.
0: നമസ്കാരം.
1: ആരെങ്കിലും വിളിക്കട്ടെ, അഭിപ്രായം പറയട്ടെ.
0: പറഞ്ഞു.
1: ഞാൻ എന്റെ സ്വന്തം അനുഭവം തന്നെ അങ്ങ് പറഞ്ഞുതരാം. ഞങ്ങള് വളർന്നു വന്ന കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ ദാരിദ്ര്യം കൊണ്ടായിരിക്കാം തീരെ ഒഴിയാൻ വയ്യാത്ത എന്തോന്നാണ് നമ്മക്ക് കിട്ടിയിട്ടുണ്ടല്ല. പക്ഷെ ഇപ്പോഴത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ മാതാപിതാക്കള് മക്കളെ എന്നും പറഞ്ഞ് അവർക്ക് വേണ്ടുന്ന എല്ലാം കുടിക്കുകയും പിടിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് ഒരു 10-18-20 വയസ്സിന് ഇപ്പുറത്തുള്ള ആളുകൾക്കും 10-15 വയസ്സാണെങ്കിൽ അവന് ബുദ്ധി വികാസം ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഓർമ്മകളൊന്നും കാണത്തില്ലെന്ന് അംഗീകരിക്കാം. പക്ഷെ ഒരു 10-20 വയസ്സ് കഴിയുമ്പോൾ ഈ മക്കള് മാതാപിതാക്കളെ അറിയുക പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ ഞാൻ എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയുകയാണ്, കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എങ്കിൽ തന്നെ ഒരു പരിധി വെച്ച് നമ്മൾ ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും ചെയ്യുക, ഒരുപാട് ആത്മാർത്ഥമായി സ്നേഹിക്കാതിരിക്കും. എന്റെ കാര്യം ഞാൻ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാല് അവർ നമ്മൾ ഒരുപാട് ആത്മാർത്ഥത കാണിച്ചാൽ, ഞാനിപ്പോ സുമയ്യയോട് ഒരുപാട് ആത്മാർത്ഥത കാണിക്കുക, അത് ചിലപ്പോ ഇയാളുടെ സാഹചര്യം കൊണ്ട് ചിലപ്പോ എന്നെ തിരിച്ച് സ്നേഹിക്കാനോ അല്ലെങ്കിൽ എന്നെ സഹായിക്കാനോ ചിലപ്പോ പറ്റിയെന്ന് വരത്തില്ല. അത് മനസ്സിലാക്കാതെ ഞാൻ വെറുതെ നിങ്ങളുടെ ശത്രു ആയതുകൊണ്ട് ഒരു കാര്യവും. അതുകൊണ്ട് എല്ലാവർക്കും ഒരു മിനിമം ഒരു പരിധി വെച്ച് എന്താന്ന് ചെയ്താൽ നമ്മളെ അവർ ഇങ്ങോട്ട് തിരിച്ച് സ്നേഹിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ വിഷമം വരത്തില്ല. മറ്റേത് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് നമ്മൾ അവരുടെ പുറയിൽ ഇങ്ങനെ നടക്കുമ്പോൾ അവര് നമ്മളെ അറിയാത്ത ഒരു രീതി വരുമ്പോൾ അത് വലിയൊരു വിഷമത്തിലേക്ക് തന്നെ പോകുന്നത്. അങ്ങനെ വരാതിരിക്കട്ടെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും.
0: അതെ, അതായത് നമ്മൾ ഇപ്പം തീർച്ചയായിട്ടും നമ്മൾ മക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ അവരുടെ കാര്യങ്ങൾ പറയുമ്പോഴും മാതാപിതാക്കൾക്ക് 100 നാവാണ് അല്ലേ. അപ്പം കുറേയൊക്കെ നമ്മൾ അവരുടെ കാര്യങ്ങളും കൂടി പരിഗണിക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളും കൂടി നമ്മൾ കേൾക്കുക, അവരുടെ വശം കൂടി നമ്മൾ കേൾക്കുക എന്ന് പറയുന്നൊരു കാര്യം കൂടിയിട്ടുണ്ട് ഇല്ലേ. അപ്പം എല്ലാം മാതാപിതാക്കൾക്കും മക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവർക്കും ഒരു ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവർ തമ്മിലൊരു കണക്ഷൻ കാണും. ആ കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് നമ്മൾ എന്താ പറയുക, പിന്നീട് നമ്മൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിലോ അല്ലെങ്കിൽ നമ്മൾ മക്കളെ സ്നേഹിക്കുന്നതിലോ നമ്മൾ എന്തെങ്കിലും ഒരു ബൗണ്ടറീസോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് നമുക്ക് തോന്നില്ല, അത് നമുക്ക് തോന്നാൻ സാധിക്കില്ല എന്നുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടിയിട്ടുണ്ട്. അതായത് ഒരു ദിവസം നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നു, പിന്നെ ട്യൂഷൻ, കോളേജ്, ജോലി, വിവാഹം എന്നിങ്ങനെ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുന്നതിനിടയിൽ തന്നെ അവർ വളർന്നു പോകുന്നുണ്ട്. ഇന്നലെ വരെ അമ്മേ എനിക്ക് അമ്മയുടെ കൂടെ കിടക്കണം എന്ന് പറഞ്ഞ കുട്ടി ഇന്ന് സ്വന്തം റൂമിൽ വാതിലരച്ചിരിക്കുന്നുണ്ട്. ഇന്നലെ വരെ അച്ഛൻ്റെ കൈ പിടിച്ച് കിടന്ന മകൻ ഇന്ന് അച്ഛനോട് ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം സമയം കിട്ടുമ്പോൾ കുട്ടിയോടൊപ്പം ഇരിക്കാമെന്ന് കരുതരുത്. ആ സമയം പിന്നീട് കിട്ടണമെന്നില്ല. അതായത് നമുക്ക് ഒഴിവുള്ള ഏത് സമയമാണോ നമുക്ക് കിട്ടുന്നത്, ആ സമയത്ത് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, അത് ഇന്ന സമയം കണ്ടെത്തി അവൻ്റെ അടുത്ത് ചെന്ന് ചെന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നതിനേക്കാൾ നല്ലത് നമുക്ക് കിട്ടുന്ന സമയം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ ആ ഒരു വിഷമവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് നിന്ന് താനേ മാഞ്ഞു പോയിക്കോളും. അതായത് പിന്നീട് നമുക്ക് അതിനെ ആലോചിച്ച് വിഷമിക്കാനായിട്ടുള്ളൊരിട നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ പിന്നെ ഇന്നത്തെ ജനറേഷനിൽ വളരെയധികം നമുക്ക് റിലേറ്റബിളായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു കാര്യമാണ് അച്ഛനൊരു ഫോണ്, അമ്മയ്ക്ക് മറ്റൊരു ഫോണ്, അല്ലെങ്കിൽ അമ്മ മകൻ, അല്ലെങ്കിൽ അമ്മ മകൾ, അവരൊക്കെ ഗെയിം, ഇൻസ്റ്റഗ്രാം, അങ്ങനെയൊക്കെ നാലു പേരും ഒരേ വീട്ടിലാണ്, പക്ഷെ നാല് വ്യത്യസ്ത ലോകങ്ങളിൽ നിൽക്കുന്നവരായിരിക്കും. ഇന്ന് കൂടുതലും കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് അല്ലേ. അതായത് ഡിന്നർ ടേബിളിൽ പോലും നമുക്ക് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ വളരെയധികം കുറയുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാം, നമ്മളുടെ കുട്ടികൾക്ക് വൈഫൈ കൊടുത്തു, പക്ഷെ നമ്മളുടെ അറ്റൻഷൻ കൊടുത്തു, ഇത് നല്ലൊരു എന്താ പറയുക, ചിന്തിക്കാനായിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ്. അതായത് നമ്മളെല്ലാം കൊടുത്തു, പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനല്ലേ. അപ്പം ഇതിനെക്കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544704012. ഇത് എൻ്റെ റേഡിയോ 91.2 വിലോണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ.
2: കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപവർ വാഷും സർവീസും, ബുള്ളറ്റിന് 150 രൂപ, സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ, ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപവർ വാഷിംഗ് സെന്റർ, പദാരം.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിന് ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
9: രണ്ടും ഒരുമിച്ചായാലോ?
8: ഒരുമിച്ച് കിട്ടാനോ?
9: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
8: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടേര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ മക്കൾ അല്ലെങ്കിൽ അച്ഛൻ മക്കൾ തമ്മിലുള്ള ബന്ധങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് കുട്ടികൾക്ക് നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് നല്ല കുറച്ച് വാക്കുകളുണ്ട്. അതെന്താണെന്നറിയാമോ? അതായത് ചിലപ്പോൾ കുട്ടികൾക്ക് വലിയ വലിയ സ്പീച്ചുകളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ഭാഗത്തു നിന്ന് അവർക്ക് കേൾക്കണ്ട. നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ട്, നിനക്ക് എന്ത് സംഭവിച്ചാലും എന്നോട് പറയാം, നീ തോറ്റാലും ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട്, നിന്നെ മറ്റാരുമായും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, നീ എങ്ങനെയാണോ അങ്ങനെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടതാണ്, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ടല്ലോ. അത് കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ വർഷങ്ങളോളം നമുക്ക് ഉണ്ടാകുന്ന ഒരു വാക്കുകളാണ്. അതായത് മക്കളെ മറ്റുള്ളവരുമായി നമുക്ക് കമ്പയർ ചെയ്യുന്നത് നിർത്താം. അതായത് അവൻ്റെ മാർക്ക് കണ്ടോ, അവൾ എത്ര നന്നായിട്ടാണ് പഠിക്കുന്നത്, അവന് നല്ല ജോലി കിട്ടി, അവൾക്ക് എത്ര ടാലൻ്റാണ്. ഈ കമ്പാരിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അതവർക്ക് മോട്ടിവേഷനായിട്ട് പോകത്തില്ല, അത് അവരിൽ വലിയ വലിയ വലിയ ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കും. അതായത് എനിക്കില്ലാത്തത് കൊണ്ടാണല്ലോ എനിക്കങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ ഇവരിങ്ങനെ പറയുന്നത് എന്നുള്ള ചിന്തകളായിരിക്കും ഇവരുടെ മനസ്സിലിങ്ങനെ ഉണ്ടാവുന്നത്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള സ്പീഡും അവരുടേതായിട്ടുള്ള ടാലൻറ്റും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുമൊക്കെയാണ്. ഒരു കുട്ടിക്ക് അക്കാഡമിക്കിൽ അവർ വലിയ ബ്രില്ല്യൻ്റ് ആയിരിക്കും, മറ്റൊരാൾ സ്പോർട്സിൽ ബ്രില്ല്യൻ്റ് ആയിരിക്കും, മറ്റൊരാൾ മ്യൂസിക്കിലായിരിക്കും, മറ്റൊരാൾ വളരെ നല്ല ലിസണർ ആയിരിക്കും. മാതാപിതാക്കളുടെ ജോലി എന്ന് പറയുന്നത് കുട്ടിയെ, അതായത് കുട്ടികളെ ഉണ്ടാക്കുക എന്നത് മാത്രമല്ല കുട്ടികളെ മനസ്സിലാക്കുക എന്നത് കൂടിയിട്ടാണ്. അത് കുറച്ചുകൂടി നമുക്ക് സ്വതന്ത്രമായിട്ട് നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത് ഫോൺ താഴെ വെക്ക്, മക്കളാണോ അതോ മാതാപിതാക്കളാണോ പറയുന്നത്? ഒരു കുട്ടി വീട്ടിലില്ലാത്തപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആരെയായിരിക്കും? ഓഫ് കോഴ്സ് അവൻ്റെ പേരൻസിനെ തന്നെയായിരിക്കും. മകൻ അല്ലെങ്കിൽ മകള് വീട്ടിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും നമ്മൾ ചോദിക്കുക? ഭക്ഷണം കഴിച്ചോ, എവിടെയായിരുന്നു, എപ്പോൾ വന്നു, ഫോൺ എന്താ എടുക്കാത്തത്, ഇങ്ങനെയൊക്കെയുള്ള കുറേയധികം നമുക്ക് കോമഡി ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ പിന്നീട് വളരെ ഇമോഷണൽ ഭാഗത്തേക്ക് നമുക്ക് ചിന്തിക്കാനാവുന്ന കുറേയധികം സമയങ്ങളായിരിക്കും. കാര്യം നമ്മൾ ഈ കമ്പാരിസണ് നമ്മൾ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ്, കമ്പാരിസണിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ഏതൊരു കുട്ടിയും കേൾക്കാനായിട്ട് ആഗ്രഹിക്കാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കും കമ്പാരിസൺ എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ കണ്ടുപടി, അവനെ കണ്ടുപടി, ഇവനെ കണ്ടുപടി, നിൻ്റെ ക്ലാസ്സിലുള്ള ഈ കുട്ടി ടോപ്പറല്ലേ അതിനെ കണ്ടുപടി, അവൻ്റെ കൂടെ കൂട്ടുകൂടും. സി, ഓരോ കുട്ടിക്കും ഓരോരുത്തരുടേതായിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് പലതാണ്. അപ്പം ആ പല പേഴ്സ്പെക്റ്റീവ്സിലും നമ്മൾ ആ കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ അവൻ്റെ ഇഷ്ടങ്ങൾ അവൻ്റെ അനിഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് അവൻ എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങി അവന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരെയും നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് അവന് വിഷമം ഉണ്ടാക്കുന്നത്? ഇപ്പം നമ്മൾ പറയും, ഇപ്പം മാർക്ക് കുറഞ്ഞെങ്കിൽ നീ അവനെ കണ്ട് പഠി, അവനെ കണ്ട് ഇത് ചെയ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മോൻ കുറച്ചുകൂടി പഠിക്ക്, എന്നിട്ട് അടുത്ത പ്രാവശ്യം ഒരു 5 മാർക്കും കൂടി കൂടുതൽ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതത്ര ഹേർട്ടായിട്ട് ആ കുട്ടിയെ ബാധിക്കില്ല. അങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരം.
1: പനി സുഖമുണ്ടോ?
0: ആ കുഴപ്പമില്ല.
1: ഇന്നലെ വരാഞ്ഞപ്പം വിചാരിച്ചു പനിയായെന്ന്. കുട്ടികളുടെ വളർത്തു കാര്യങ്ങളും മറ്റുള്ളതൊക്കെ അല്ലേ പറയുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകണം. പിന്നെ കുട്ടികളെ നമ്മള് എല്ലാത്തിനും ഒരു മയമ്മ, പഠിച്ചോ എടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടി അങ്ങനെ ജയിച്ചു അവന് അത്രയും മാർക്ക് മേടിച്ചു അങ്ങനൊന്നും ഒരു മാനസിക പീഡനം പിള്ളേർക്ക് കൊടുക്കരുത്. എല്ലാം നമുക്ക് കുഞ്ഞുങ്ങളോട് ചോദിക്കാനും പറയാനും എല്ലാ ഒരു സാഹചര്യവും സമയവും വരുന്ന ഉടനെ തന്നെ ഇതെന്തോ പഠിപ്പിച്ച് ഇത് ഇതൊന്ന് കേട്ട് അങ്ങനല്ല. അവര് വരുന്ന തന്നെ അവരുടെ മേല് കഴിയോ അല്ലെങ്കിൽ കരിങ്കരിയും കഴിയോ അവരെ വസ്ത്രം മാറി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരോട് സ്നേഹമായിട്ട് പെരുമാറി പിന്നെ അവര് അതിനെപ്പറ്റി പറയാം. കുറച്ച് സമയമൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോ മോനെ പഠിത്തത്തിൽ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിലൊന്നും പോകരുതെന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കണം. ഉപദേശിച്ച് കഴിഞ്ഞ് പിന്നീട് വീട്ടു മേളിലോട്ട് നമ്മളെപ്പോഴും കൈ വളർന്നോ കാല് വളർന്നോന്ന് തന്തമാരെന്തുകൊണ്ട് തന്നാലും തന്തമാരെ ആഹാരവും കൊടുത്ത് കുഞ്ഞുങ്ങളുടെ കൈയും കാലും പിടിച്ച് നോക്കി വളർത്തിയെടുക്കുന്നത്. അത് കുഞ്ഞുങ്ങൾക്ക് ആ സ്നേഹത്തിൽ മാത്രമേ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ നമുക്ക് മേലോട്ട് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. പഴയ കാലമല്ല, പണ്ടൊക്കെ എന്ന് പറഞ്ഞ സ്കൂളിൽ അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞാ പറയുവേ, രണ്ടുകൂടെ മേടിക്കാൻ എന്താ പഠിക്കാന്നല്ലേ ഒന്ന് ചോദിച്ചു. ഇന്ന് അതൊന്നും അല്ലല്ലോ. ഇന്ന് എല്ലാത്തിനും മാറ്റങ്ങൾ വന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സഹകരണ മനോഭാവം വേണം. അങ്ങനെ ആള് ഇപ്പൊ എഞ്ചിനീയറായാലും പറഞ്ഞ എന്റെ മോൻ ചിലപ്പോ ഒരു പിയൂൺ കോശമായിരിക്കും. അത് ഉള്ളത് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക, സന്തോഷിക്കുക. നമുക്ക് ഇതേ വിളിച്ചോളൂ. അങ്ങനെ എഞ്ചിനീയറോ അല്ലെങ്കിൽ അവിടെ മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ വേറെ ഒരാളോ എന്നും പറഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും പീഡനപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ അവർക്ക് മനസ്സിനകത്ത് എപ്പോഴും നമ്മളോട് വൈരുദ്ധ്യം ഉണ്ടാകത്തതേയോ, മറ്റൊരാളുടെ കമ്പയർ ചെയ്യാൻ നമ്മൾ പോകേണ്ട കാര്യം. എല്ലാത്തിനും ഒരു സമയമുണ്ട് മോളെ. അവരെ പഠിപ്പിക്കുക, അവരെ നിയന്ത്രിക്കുക, പിന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ചറിയുക. പിന്നെ ചില പിള്ളേരെല്ലാം അങ്ങനെയെല്ലാം വളർത്തിയാലും കുറെ കാലം കഴിഞ്ഞ് അവരൊരു പറയിലൊക്കെ ആയി നല്ല രീതിയിൽ വരുമ്പം അല്ലെങ്കിൽ നന്ദേ മാനസികമായിട്ട് മാറ്റുന്നവരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല, എല്ലാവരെയും പറയുന്നില്ല. നമ്മളിപ്പോ ഒരു എത്ര മക്കളുണ്ടെങ്കിലും ഒരു കൊടക്കീതി നമ്മൾ കൊണ്ടു കിടക്കും. അവരൊരു പരുവൊക്കെ ആകുമ്പം ഓരോ ജീവിതങ്ങളാകുമ്പോ പറയും, ഒരു മാസം നീ നിർത്ത്, രണ്ടു മാസം നീ നിർത്ത്, മൂന്നാമത്തവനോട് പറയും 10 ദിവസത്തേക്ക് നീ കൊണ്ടു. അതൊക്കെ സ്വാഭാവിക, അത് നമ്മൾ ഇന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. അതൊക്കെ ഇന്ന് ലോകമേ നടന്നു വരുന്ന അവര് ചിന്തിക്കും, നാളെ അവരും ഈ ഭാവിയിലോട്ടാ പോകുന്നത്. ഒന്നിന് ഒരുപാട് മാനസിക സമ്മർദ്ദം നമ്മൾ കൊടുക്കരുത്.
0: അതെ അതെ, അതായത് നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളുടെ ലൈഫിൽ ചെയ്യാനായിട്ട് നമുക്ക് നമ്മളുടെ ലൈഫിൽ കൊണ്ടുപോകാൻ തക്ക കുറച്ചധികം കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് നമ്മൾ ചെയ്ത് നമ്മളിപ്പോൾ പേരൻസ് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത് അവരിനി എത്ര വലുതായി എന്ന് പറഞ്ഞാലും മക്കൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ തിരിച്ച് ആ മക്കളുടെ റെസ്പോൺസിബിലിറ്റിയാണ് തിരിച്ച് അവരെ നോക്കുക, തിരിച്ച് അവരെ ശ്രദ്ധിക്കുക എന്നുള്ളത്. അത് അവർക്ക് നിങ്ങൾക്കൊരു കുറവും വരാതെ അവർ നോക്കിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അവർക്കൊരു കുറവ് വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544470912. ഇത് എൻ്റെ റേഡിയോ 91.2 വിൽ ഓൺ എ ടെറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
8: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
9: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
10: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
11: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
10: അപ്പൊ പഴയ ചോയ്സോ?
11: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
10: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
11: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
10: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
11: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
10: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: തിരികെയെത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജി സുമയാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയല്ലേ, കുട്ടികൾ എത്ര ഇനി വലുതായി എന്ന് പറഞ്ഞാലും അവരിനി എത്ര വലിയവരായാലും അവർ നമുക്ക് കുട്ടികൾ തന്നെയാണ്. മകൻ 30 വയസ്സായാലും അമ്മയ്ക്ക് അവനിപ്പോഴും കുഞ്ഞാണ്. മകൾ 25 വയസ്സായാലും അച്ഛൻ അവളിപ്പോഴും സ്കൂൾ യൂണിഫോം ഇട്ട് നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടി തന്നെയാണ്. പ്രായം വളരും, പക്ഷേ മാതാപിതാക്കളുടെ കണ്ണിൽ മക്കളോടുള്ള ഒരു സ്നേഹത്തിന് അതിന് പ്രായമൊന്നുമില്ല. ഈ സൺ ആൻഡ് ഡോട്ടർ ഡേയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു ആംഗിൾ തന്നെ ഇതാണ്. ഒരു ദിവസം ഒരു ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, വീട് വിട്ട് പോയ മുതിർന്ന മക്കളെയും ഒന്ന് വിളിച്ച് സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഇതിനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഇതെനിക്ക് വലിയ ബാധകമല്ലാത്ത വിഷയമാണ്, എന്നാലും ഞാനൊന്ന് സംസാരിക്കാം. ഞാനൊരു മകളായിരുന്നോണ്ട് ഇന്നും ഞാൻ എനിക്ക് ആ കുട്ടിത്തം ഒന്നും മാറിയിട്ടില്ല. ഞാൻ കൂടുതലും ഞാനും അച്ഛന്റെ അമ്മയുടെ ഒപ്പമായിരുന്നു. അച്ഛന്റെ അമ്മയുടെ ഒക്കെ മരണം വരെ ഞാൻ അവർക്ക് ശരിക്കും കൊച്ചു കുഞ്ഞായിരുന്നു. എനിക്കിന്നും ആ ഒരു വീട്ടിലെ ഇളയ കുട്ടി കൂടെ ആയിരുന്നു ഞാനേ. അപ്പൊ അതിൻ്റെ ഒരു ലാളിത്വവും സ്നേഹവും ഒക്കെ ഒരുപാട് അനുഭവിച്ച് വന്ന ഒരാളാണ് ഞാൻ. കാരണം ഒരു കുറ്റപ്പെടുത്തലുകളും നമ്മളുടെ ഇടയിൽ ഉണ്ടായില്ല. എന്ത് പ്രതിസന്ധി നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാലും എപ്പോഴും അച്ഛൻ അതിനൊരു നല്ല ഉപദേശമാണ് തന്നിരുന്നത്. കാരണം എന്ന് വെച്ചാല് അത് ചെയ്തത് ശരിയായില്ല, നമ്മൾ ഒന്നുകൂടെ ആലോചിക്കണം, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിൽ ഒതുക്കി നിർത്തിക്കളയും വർത്തമാനം. അല്ല, നീ ഇങ്ങോട്ട് പോയത് ശരിയല്ല, അത് ശരിയല്ലല്ലോ, ആ രീതി കൊള്ളത്തില്ലല്ലോ, അങ്ങനൊന്നും നമ്മളെ ശകാരിക്കുന്ന ഒരു രീതിയല്ല. എപ്പോഴും സ്നേഹത്തിന്റെ ഒരു ഭാഷയാണ് അച്ഛൻ ഉപയോഗിക്കുന്നത്. അത് നമ്മളെ ഒത്തിരി, എനിക്കത് ഒത്തിരി സന്തോഷം. ഇന്നും എന്റെ മനസ്സിൽ അവരൊക്കെ ഇല്ലെങ്കിൽ പോലും ഇന്നും എനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു രംഗമായിരുന്നു. അമ്മയും അങ്ങനെ ആയിരുന്നു, വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ലേഡിയായിരുന്നു എന്റെ അമ്മ. ഒരുപാട് കാലം സുഖമില്ലായിരുന്നെങ്കിൽ അമ്മ ഭയങ്കര പ്ലസന്റ് മൈൻഡ് ആയിരുന്നു, എപ്പോഴും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് പക്ഷേ അച്ഛന്റെ കൈകളിലായിരുന്നോണ്ടായിരിക്കും അമ്മ അങ്ങനെ നല്ല സന്തോഷവതിയായിട്ടിരുന്നത്. എപ്പോഴും സ്നേഹം മാത്രം പകർന്നു മക്കൾക്കായാലും അമ്മയ്ക്കായാലും എല്ലാം അങ്ങനെയായിരുന്നു. ഒരാൾ കഴിച്ചില്ലെങ്കിൽ ഒരാൾ കഴിക്കത്തില്ല ഭക്ഷണമൊക്കെ ആയെങ്കിൽ, രണ്ടുപേരോട് ഒന്നിച്ചേ കഴിക്കൂ. എവിടെ കല്യാണത്തിന് പോയാലും അച്ഛൻ ഓടി വീട്ടിൽ വരും. ചേച്ചിയുടെ മകളുടെ കല്യാണത്തിന് പോയിട്ട് അച്ഛൻ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ വന്നു. കാരണം എനിക്ക് പോകാൻ പറ്റത്തില്ല, അമ്മയെ നോക്കണം. അപ്പൊ അച്ഛൻ അവിടെ നിന്ന് കഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അച്ഛൻ ഉണ്ടായില്ല. അപ്പൊ എല്ലാരും അച്ഛനെ ഭക്ഷണം കഴിക്കാൻ ചെന്ന് വിളിച്ചപ്പോ അച്ഛൻ പറഞ്ഞു എനിക്ക് മുകളിൽ കയറി വന്ന് കഴിക്കാൻ വയ്യ, കേറാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയിരുന്നു. അച്ഛനെ എവിടെ വേണമെങ്കിലും കയറും, കാരണം എത്ര പ്രായം ഉണ്ടെങ്കിലും 70-ാം വയസ്സിൽ ഇതുപോലെ മുകളിൽ വീട്ടിന്റെ മുകളിൽ പണി നടക്കുമ്പോ ഞാൻ നോക്കുമ്പോ അച്ഛനെ കണ്ടില്ല, നോക്കുമ്പോ അച്ഛൻ മുകളിൽ പണിക്കാറ് ഉറയിക്കുന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു ആത്മവിശ്വാസമുള്ള ഒരാളായിരുന്നു, മൈൻഡ് നല്ല എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു ആൾ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളർന്നു അതുപോലെ, പുതിയ തലമുറയും അങ്ങനെ ആയിരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കുട്ടികളെ നമ്മൾ സ്നേഹത്തോടെ ഇണക്കി നിർത്തി വളർത്തുക, ചേർത്ത് നിർത്തി വളർത്തുക. അവരൊരു തെറ്റിലോട്ടും പോകത്തില്ല. അവര് എന്തുണ്ടെങ്കിലും പുറത്ത് എന്ത് നടക്കുന്നെങ്കിലും നമ്മൾ വീട്ടിൽ വന്ന് രക്ഷകർത്താക്കളോട് പറയും. ഞങ്ങൾ എന്ത് സംഭവം ഉണ്ടെങ്കിലും പുറത്തു പോയിട്ട് വന്നിട്ട് അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും. അമ്മ ചിലപ്പോ അവിടെ ഇരുന്നോണ്ട് കട്ടിലിൽ ഇരുന്നോണ്ട് ഒരു അടിയൊക്കെ തരും, എന്തെങ്കിലും പറയുമ്പോ ഇഷ്ടമായില്ല ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോ ഒരടി. അച്ഛന്റെ ഭാഗത്തുനിന്ന് അതൊട്ടും ഉണ്ടായിട്ടില്ല. അച്ഛൻ അപ്പോഴും അമ്മയെ വഴക്ക് പറഞ്ഞിട്ട് നമ്മള് പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ സ്നേഹത്തോടെ നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കലാണ് ചെയ്തത്. പുതിയ കുഞ്ഞുങ്ങൾ ഒത്തിരി നല്ലവരാണ്, അവരെ ഒത്തിരി കാര്യങ്ങൾ, അവര് പക്വതയോടെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് പുതിയ കുട്ടികള്. പിന്നെ നമ്മള് രക്ഷകർത്താക്കൾ കൂടെ നിർത്തി, നമ്മള് ഇപ്പോഴത്തെ തലമുറ എന്ന് വെച്ചാൽ ഞങ്ങളുടെ പോലെ കഷ്ടപ്പാടിൽ വളരുന്നവരല്ല, എല്ലാ സുഖ സൗകര്യത്തിലും വളരുന്നതാണ്. അപ്പൊ അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു മാനസികാവസ്ഥ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. അപ്പൊ അതും കൂടെ നമ്മളെ പഴയ ജീവിത രീതി ഇങ്ങനെയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനും കൂടി പറ്റിയാൽ ഒരു പരിധി വരെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊരു പേഴ്സണൽ ചോദ്യം കൂടി ചോദിച്ചോട്ടെ, സുമയ്യ മാഡത്തെ ഞാൻ അവിടെ വന്നപ്പോ കണ്ടോ? ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ പ്രോഗ്രാമിന്?
0: ഉണ്ടായിരുന്നു.
1: മഞ്ഞ ചുരിദാർ ഇട്ടിരുന്നല്ലേ?
0: അല്ല
1: അല്ലേ, മഞ്ഞ ചുരിദാറിന്റെ
0: പൊക്കമുള്ളതായിരിക്കും.
1: അല്ലായിരുന്നല്ലേ? ആ പക്ഷേ തിരക്കിന്റെ ഇടയിൽ ആരെയും പരിചയപ്പെടാൻ പറ്റിയില്ല. പ്രോഗ്രാം അങ്ങ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും, പിന്നെ മഴ കണ്ടോണ്ട് എനിക്ക് അത്യാവശ്യം വേറെ ഒന്നിന്റെ സ്ഥലത്ത് പോവാനുണ്ടായിരുന്നോണ്ട് തിരിച്ചു വരാൻ. അപ്പൊ സോറി, എപ്പോഴെങ്കിലും വരുമ്പോ കാണാം.
0: ഓക്കെ,
1: താങ്ക് യു. എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരുന്നു.
0: ഓക്കെ, താങ്ക് യു. അതായത് അച്ഛനോടും അമ്മയോടും എല്ലാം പറയാൻ സാധിക്കുന്ന ഒരു കുട്ടിയാണോ നമ്മൾ, ഒരു കുട്ടികളെയാണോ നമ്മൾ? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സൂയിസൈഡ്, നമ്മുടെ സ്കൂളിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു സൂയിസൈഡ് വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ശരിക്കും ചിന്തിച്ചു പോയിട്ടുള്ളൊരു ചോദ്യമാണ്, എല്ലാ കാര്യങ്ങളും അച്ഛനോടും അമ്മയോടും ഒരു കുട്ടിക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളത്. ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരേണ്ടത് ആരെയാണ്, അല്ലെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് ആരെയാണെന്നും ആദ്യം ഓർമ്മ വരേണ്ടത് ആരെയാണെന്നും ഒരു ചോദ്യമുണ്ട്. അമ്മയായിരിക്കോ അല്ലെങ്കിൽ അച്ഛനെയായിരിക്കോ? അതായത് ഇന്ന് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വഴക്ക് കിട്ടും എന്ന് കരുതി ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ നമ്മളുടെ ഓൺലൈൻ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും പറയോ? ഇവിടെയാണ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം വരുന്നത്. മക്കൾക്ക് നമ്മളെ പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അല്ലേ? മക്കളെ നമ്മൾ വിശ്വസിക്കണം. തെറ്റ് ചെയ്താലും ആദ്യം പറയാൻ കഴിയുന്ന ഒരു പേരൻ്റ് ആകാൻ കഴിയുന്നത് വലിയൊരു അച്ചീവ്മെൻ്റാണ് ഓരോ മാതാപിതാക്കളുടെയും ജീവിതത്തിൽ. അതായത് അവനിനി എന്ത് തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും അവനത് ഡയറക്റ്റ്ലി വന്നിട്ട് അവൻ അല്ലെങ്കിൽ അവൾ അത് ഡയറക്റ്റ്ലി വന്നിട്ട് എന്നോട് പറയും എന്നുള്ളൊരു വിശ്വാസമുണ്ടെങ്കിൽ അതാണ് പാരൻറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു കുട്ടിയുടെ സൈലൻസ് എന്താണ് പറയുന്നത്? കുട്ടിയെ അധികം സംസാരിക്കുന്നില്ലെങ്കിൽ എല്ലായ്പ്പോഴും അതൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ അവർ ടയേർഡായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും വിഷമം അവർക്കുണ്ടാകാം, ചിലപ്പോൾ ആരോടും പറയാൻ കഴിയാത്തൊരു കാര്യം മനസ്സിലുണ്ടാകാം. അതുകൊണ്ട് എന്താ മിണ്ടാത്തത് എന്നതിന് പകരം എന്തെങ്കിലും പറയണമെങ്കിൽ ഞാനവിടെ ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ എന്ന് പറയുന്നത് എത്ര മനോഹരമായിരിക്കും, അല്ലേ? അപ്പം അഭിപ്രായങ്ങൾ പറയാൻ പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ലോണാട്ടേറെ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: മനസ്സിലാത്ത നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണ കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനെറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
1: അറിഞ്ഞില്ലേ രശ്മി, ത്രില്ലോണം. രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ, ഇലക്ട്രോണിക്സ്, ഹോം അപ്ലയൻസസ്, സ്മാർട്ട് ഫോണുകൾ, ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ. ഓഫറുകൾ മാത്രമല്ല, 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൽ.
2: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൗണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൗണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

താം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടേര പാസഞ്ചർ ആയിരുന്നു. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യായിരുന്നു. അപ്പൊ നമ്മളുടെ സമയം താണ്ട ഇതാ അടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ മക്കൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല എഡ്യൂക്കേഷൻ, നല്ല ജീവിതം, നല്ല ഫ്യൂച്ചർ എല്ലാം. പക്ഷെ അതിനിടയിൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, അവർക്ക് വേണ്ടത് നമ്മളുടെ പണത്തേക്കാൾ കൂടുതൽ നമ്മളുടെ സ്നേഹവും സമയവും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഇന്നൊരു എക്സ്പെൻസീവ് ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്നില്ല, ഒന്ന് അടുത്തേക്ക് വിളിക്കാം, ഒന്ന് കെട്ടിപ്പിടിക്കാം, നിന്നെക്കുറിച്ച് എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയാം. കാരണം കുട്ടികൾ ഒരിക്കൽ വളരും, അവർ സ്വന്തം ജീവിതത്തിലേക്ക് പോകും. പക്ഷേ ഇന്ന് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഓർമ്മകൾ അവർ ജീവിതകാലം മുഴുവനും കൊണ്ടു നടക്കും. മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് തന്നെ ആകട്ടെ. ഹാപ്പി സൺ ആൻഡ് ഡോട്ടർ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പുതിയൊരു വിഷയവുമായിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടേയിരിക്കുക എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ലോകം മാറുന്നത് നമ്മൾ അറിയുന്നതിന് മുമ്പേ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലെ ഒരു ചെറിയ ഫോൺ മുതൽ നാളെ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ, പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ആപ്പുകൾ, പുതിയ ഗാഡ്ജറ്റുകൾ, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ടെക് ട്രെൻഡുകൾ, ഇതൊക്കെയും അറിയാൻ ഇനി മറ്റൊരിടത്തും പോകണ്ട. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിലൂടെ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം അറിയാം. ഇന്ന് കൂടെയുള്ളത് അർജുൻ ഇതിനാണ്. അപ്പോൾ നമുക്ക് പുതിയ ട്രെൻഡുകളെ കുറിച്ച് അറിയാം രണ്ട് പാട്ടുകൾക്ക് ശേഷം.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
9: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്ത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
10: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
8: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
11: നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ടെക്കി ടോക്കിയിലേക്ക്. ഇന്ന് ടെക്കി ടോക്കിയിൽ കൂടെയുള്ളത് ആർജെ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നമ്മളിൽ പലരും പലയിടത്തും പോകാനായിട്ട് KSRTC ബസ്സുകളെ ആശ്രയിക്കുന്നവരാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയുന്ന നമ്പർ ശ്രദ്ധിച്ചോണം. 9447071. ഈ നമ്പർ എന്തിൻ്റെയാണെന്നല്ലേ, ഈ നമ്പർ KSRTC നമ്പറാണ്. ഇതിൽ നിങ്ങൾ വാട്സപ്പിലേക്ക് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു റീപ്ലൈ വരും, അതായത് അവിടുന്ന് ഒരു മെസ്സേജ് ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് എവിടെ നിന്നും എവിടേക്കാണ് പോകേണ്ടത് എന്ന് അയക്കുക. അതായത് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്ന് നമുക്ക് കൊല്ലത്തേക്കാണ് പോകേണ്ടതെങ്കിൽ അങ്ങനെ അയക്കുക.

യുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരും. അതുവഴി നമുക്ക് പേ ചെയ്യാനും ഒക്കും. ഇനി നിങ്ങൾ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാത്ത ആപ്പൊന്നും ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് KSRTC ഒഫീഷ്യൽ ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഓക്കെ, ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
6: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പുറപ്പെടുന്ന ത്രില്ലോണ മെഗാ ഓഫറിലൂടെ ഇപ്പോൾ സ്വന്തമാക്കാം 10 കോടി രൂപയുടെ സമ്മാനങ്ങളും മിതമായ നിരക്കിൽ ലോകോത്തര ഉൽപ്പന്നങ്ങളും.
7: അതെ, ഈ ഓഫർ ഈ ഓണക്കാലത്ത് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ത്രില്ലോണം യാത്ര അടിപൊളിയായി ആഘോഷിക്കൂ രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോംസ്, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
8: നമ്മളൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലേക്ക്. ഇപ്പോൾ കൂടെയുള്ളത് അർജുൻ നിതിനാണ് ടെക്കി ടോക്കിയിൽ. നമുക്ക് ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇടയ്ക്ക് കറങ്ങാൻ പോകും ബൈക്കിൽ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വയനാട് വരെ നിന്ന് പോയി. പോയത് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെയാണ്. പോയി പകുതി എത്തിയപ്പോഴത്തേനും എൻ്റെ സിമ്മിൻ്റെ റേഞ്ച് കട്ടായിപ്പോയി. അതോടുകൂടി ഗൂഗിൾ മാപ്പിൻ്റെ സഹായം എനിക്ക് അവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നത്, എടാ നമുക്കിത് ഓഫ്ലൈനായിട്ട് ഈ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന്. ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റേഞ്ച് കട്ടായാലും നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഈ മാപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുക്കുക. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. അതിൽ ഓഫ്ലൈൻ മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ അവിടെ സെലക്ട് യുവർ ഓൺ മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക. നമ്മുടെ കേരളത്തിൻ്റെ ഫുൾ മാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വെറും 570 MB മാത്രമേ സൈസ് വരുന്നുള്ളൂ. ഇനി കേരളത്തിൽ എവിടെ പോയാലും റേഞ്ച് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ പോലും ഈ മാപ്പ് നമ്മളെ സഹായിക്കും. ഇത് ട്രാവൽ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം എൻ്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയിലൂടെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

നമ്മളൊരു ബ്രേക്കിന് ശേഷം തിരികെ വന്നിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. നമുക്ക് എല്ലാവർക്കും ഡ്യുവൽ സിം ഉള്ള ഫോണുകളാണ് ഉള്ളത്. ഈ രണ്ട് സിമ്മിലും വാട്സപ്പ് ഉപയോഗിക്കണമെങ്കിൽ പലപ്പോഴും രണ്ട് ഫോണുകളെ നമ്മൾ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഇൻസ്റ്റഗ്രാം നമ്മൾ ഒന്നിലധികം അക്കൗണ്ടുകൾ ഒരാപ്പിൽ ഉപയോഗിക്കുന്നത് പോലെ ഒരേ ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ സാധിക്കും. അതിനായിട്ട് ആദ്യം നിങ്ങൾ വാട്സപ്പ് ഓൺ ചെയ്യുക. മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിലേക്ക് പോകുക. അവിടെ നമ്മുടെ പ്രൊഫൈലിനടുത്തായിട്ട് കാണുന്ന പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിലവിലുള്ള അക്കൗണ്ടിന് താഴെയായിട്ട് ആഡ് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് രണ്ടാമതായി ഉപയോഗിക്കേണ്ട വാട്സപ്പ് നമ്പർ നൽകുക. ആവശ്യമായ വെരിഫിക്കേഷൻ കൂടി പൂർത്തിയാക്കിയാൽ ഇനി ഒരേ ഫോണിൽ തന്നെ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ എളുപ്പത്തിൽ ഉപയോഗിക്കാം. ഓരോ തവണയും വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുകയോ വേറെ ഫോൺ എടുക്കുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഇനി രണ്ട് സിമ്മ്, രണ്ട് വാട്സപ്പ്, എല്ലാം ഇനി ഒരു ഒറ്റ ഫോണിൽ. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ നമുക്ക് തുടർന്നും കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം. മഹത്തായ 30 വർഷത്തിലേക്ക് നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണസമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
1: കൊല്ലങ്ങാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻതെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
8: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
9: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന്. തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,
1: ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. നിങ്ങളുടെ മൊബൈൽ ഇടയ്ക്കിടയ്ക്ക് ഹാങ് ആവാറുണ്ടോ? ഫോൺ സ്ലോ ആകുന്നുണ്ടോ? എങ്കിൽ ഇതാ ഒരു ചെറിയ ടിപ്പുണ്ട്. ആദ്യം നിങ്ങളുടെ മൊബൈൽ ഡയലർ പാഡ് ഓപ്പൺ ചെയ്യുക. അതിൽ *#9900# എന്ന് ടൈപ്പ് ചെയ്യുക. ചില സാംസങ് ഫോണുകളിൽ ഇതൊരു പ്രത്യേകം സിസ്റ്റം ഡം പേജ് ഓപ്പൺ ചെയ്യാൻ സഹായിക്കും. അവിടെ കാണുന്ന ഓപ്ഷനുകളിൽ ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കാം. എന്നാൽ ശ്രദ്ധിക്കണം, എന്താണ് ചെയ്യുന്നതെന്ന് ഉറപ്പില്ലാത്ത ഓപ്ഷനുകളിൽ ക്ലിക്ക് ചെയ്യരുത്. ഈ കോഡ് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഓരോ മൊബൈൽ ബ്രാൻഡ് സോഫ്റ്റ്വെയർ വേർഷനും അനുസരിച്ച് ഇത്തരം സർവീസ് കോഡുകൾ മാറാം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ഗൂഗിൾ എടുക്കുക, നിങ്ങളുടെ ഫോൺ മോഡലിന്റെ പേര് ചേർത്ത് സിസ്റ്റം ഡം കോഡ് അല്ലെങ്കിൽ സിസ്റ്റം കോഡ് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോണിന് അനുയോജ്യമായ കോഡ് ലഭിച്ചാൽ മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഈ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡിലീറ്റ് ഡം സ്റ്റേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം നിങ്ങളുടെ ഫോണിന്റെ ഹാങ് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ ഫോൺ ഹാങ് ആകുമ്പോൾ ആദ്യം തന്നെ വേറെ ആപ്പുകളൊന്നും ഉപയോഗിക്കാതെ നിങ്ങളുടെ ഫോണിൽ തന്നെയുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്ത് ശരിയാക്കാൻ നോക്കുക. ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

അങ്ങനെ ഇന്ത്യ ടെക്കിട്ടൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ടെക്നോളജി എന്ന് പറയുന്നത് വെറുതെ പുതിയ പുതിയ ഗാഡ്ജറ്റുകളെ കുറിച്ചും വലിയ വലിയ കണ്ടുപിടുത്തങ്ങളെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന ഒന്നല്ല. നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെയുള്ള ചെറിയ ചെറിയ ഫീച്ചറുകൾ പോലും നമ്മുടെ സമയം ലാഭിക്കാനും കാര്യങ്ങൾ എളുപ്പമാക്കാനും സഹായിക്കുന്നവയാണ്. ഒരേ ഫോണിൽ രണ്ട് വാട്സപ്പ് അക്കൗണ്ടുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്നതും മൊബൈൽ ഹാങ് ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും അങ്ങനെ നമ്മൾ ദിവസവും നേരിടുന്ന ചെറിയ ടെക്നോളജി പ്രശ്നങ്ങൾ പിന്നിലുള്ള പരിഹാരങ്ങളാണ് ഇന്നത്തെ ടെക്കി ടോക്കിൽ നമ്മൾ പരിചയപ്പെട്ടത്. നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ, അതിനുള്ളിൽ തന്നെ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലത് ഒരു സെറ്റിംഗ്സിന്റെ ഉള്ളിലായിരിക്കും, ചിലത് ഒരു ചെറിയ ട്രിക്ക് ആയിരിക്കും, വേറെ ചിലത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒരു ഫീച്ചർ ആയിരിക്കും. ഇങ്ങനെയുള്ള ടെക്നോളജി പരമായിട്ടുള്ള വിശേഷങ്ങൾ കേൾക്കാം മറ്റൊരു എപ്പിസോഡിൽ. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: Shop.
1: Wiggle, wiggle, wiggle.
2: ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ടവർക്കും. എൻ്റെ റേഡിയോ 91.2 സ്വാഗതം. ഒപ്പമുണ്ട് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ. പുറത്ത് നല്ലൊരു മഴയുള്ള ദിവസമാണ്. ഈ ഒരു തണുത്ത കാലാവസ്ഥയിൽ നമ്മൾ കുറച്ച് ഗൗരവമുള്ള എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സ്നേഹം. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ കാണൂ? എന്നാൽ ചിലരൊക്കെയുണ്ട് തങ്ങളുടെ സ്നേഹം പുറത്ത് പ്രകടമാക്കാൻ മടിക്കുന്നവർ. മറ്റു ചിലരാകട്ടെ കപട സ്നേഹത്തിന്റെ വലയത്തിൽ വീണുപോയവരും. ഇതിൻ്റെയൊക്കെ ഉപരിയായിട്ട് മറ്റുള്ളവരെ മാത്രം സ്നേഹിച്ച് സ്വയം സ്നേഹിക്കാൻ മറന്നുപോയ, സ്വയം ഒതുങ്ങിപ്പോയ ഒരുപാട് പേരുണ്ട് നമ്മൾക്കിടയിൽ. മറ്റുള്ളവർക്കായി മാത്രം ജീവിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്നവർക്ക് വേണ്ടിയിട്ട് സ്വയം സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഇന്ന് നമുക്ക് സംസാരിക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് പാട്ടുകളെല്ലാം കേട്ടിട്ട് മടങ്ങിയെത്താം.

0: ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ് കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

Merry Christmas, dear.

0: റേഡിയോ ജംഗ്ഷൻ.
1: വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. പലപ്പോഴും സ്നേഹത്തെക്കുറിച്ച് വാചാലമായി സംസാരിക്കാറില്ല നമ്മുടെ മാധവിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, പ്രകടമാകാത്ത സ്നേഹം നിരർത്ഥകമാണ്. പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ തന്നെ ഉപയോഗശൂന്യവും. അതെത്ര വളരെ ശരിയാണല്ലേ. ഉള്ളിൽ സ്നേഹത്തിന്റെ വലിയൊരു സാമ്രാജ്യം തന്നെ ഉണ്ടാകും ചിലരുടെയൊക്കെ മനസ്സില്. കൂടെയുള്ള മനുഷ്യനോട്, പങ്കാളിയോട്, പ്രിയപ്പെട്ടവരോട് പറയാൻ പാടില്ലാത്തത്ര ആഴത്തിലുള്ള സ്നേഹം. പക്ഷെ അതൊരിക്കലും ചുണ്ടുകളിലൂടെ പുറത്തേക്ക് വരില്ല. സ്നേഹമുണ്ട്, പക്ഷെ അത് പ്രകടിപ്പിക്കാൻ ഒരുതരം മടി, അല്ലെങ്കിൽ ഒരുതരം പിശുക്ക് കാണിക്കുക. കൈ പിടിച്ചൊന്ന് പറയാൻ, ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വാസത്തിന്റെ ഒരു വാക്ക് മുഴിയാൻ കഴിയാത്ത ആ സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ തന്നെ പൂട്ടിവെക്കുന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. വീട്ടിൽ വന്നു കയറുമ്പോൾ രാപ്പകലില്ലാതെ കൂടെയുള്ള ആൾ തരുന്ന ആ സ്നേഹം നമ്മൾ കാണാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മളുടെ പങ്കാളി നമ്മളോട് ആ സ്നേഹം പ്രകടിപ്പിക്കാതെ വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു നോവ് പടരാറില്ലേ? എന്റെ കൂടെയുള്ള ആൾക്ക് എന്നോട് ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിട്ടും അതെന്താണ് ഒരിക്കലെങ്കിലും ഒന്ന് തുറന്നു പറയാത്തത് എന്ന് നമ്മൾ എത്ര തവണ നമ്മളോട് തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ട്. ഉള്ളിലെ സ്നേഹം മനസ്സിൽ മാത്രം ഒതുക്കി പിടിച്ച് പ്രകടിപ്പിക്കാൻ മടിക്കുന്ന ആ മനുഷ്യരോടാണ് ഇനി ചോദിക്കാനുള്ളത്, ആ സ്നേഹം കണ്ട് നാളെ എന്ത് പ്രയോജനമാണുള്ളത്? കയ്യിലുള്ള നാണയം പെട്ടിയിൽ തന്നെ പൂട്ടിയിട്ടിട്ട് അതിന്റെ തിളക്കമൊക്കെ കണ്ട് ആശ്വസിക്കുന്ന പിശുക്കനെ പോലെ ആകരുത് സ്നേഹം. അത് അനുഭവിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം. ഈ ഒരു മഴയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഒന്നിച്ചിരുന്ന് ചേർന്നിരിക്കുമ്പോൾ ഇനിയെങ്കിലും ആ ഉള്ളിലെ സ്നേഹം ഉള്ളിൽ തന്നെ ഒതുക്കാതെ പുറത്തേക്കൊക്കെ എടുക്കും കേട്ടോ. ഒപ്പമുള്ള ആൾക്ക് അത് കാണിച്ചു കൊടുക്കുകയും വേണം. കാരണം വൈകി പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുണ്ടാകുന്നത് കണ്ണീര് മാത്രമായിരിക്കും.

0: ഫലസഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഫീൽ ദി ബീറ്റ്, ഫീൽ ദി വൈബ്. സ്റ്റേ ട്യൂൺഡ് ഇൻ റേഡിയോ 91.2.

മാഷേ, ആ പട്ടിയെ ഒന്ന് സൂക്ഷിച്ചോ, തരം കിട്ടിയാൽ ചിലപ്പോൾ അവൻ അതിനെയും കൊണ്ട് പൊടിപ്പിച്ചു എന്നിരിക്കും.

0: റേഡിയോ ജംഗ്ഷൻ.
1: നമ്മൾ തിരികെ എത്തുകയാണ്. പാട്ടുകളുടെ ലോകത്തോടെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇത്രയും നേരം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് റേഡിയോ ജംഗ്ഷനിലൂടെ. ഇനി ഞാൻ നിങ്ങളോടൊരു കഥ പറഞ്ഞു തരട്ടെ. ഒരു ചെറിയ മരച്ചില്ലയിൽ തീർത്ത കൂട്, അതിലൊരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു. തണുത്ത ഒരു രാത്രിയിൽ വഴിയെ വന്ന മറ്റൊരു വലിയ പക്ഷിക്ക് അത് അഭയം കൊടുത്തു. തന്റെ ചിറകുകളുടെ ചൂടിൽ അതിനെ പൊതിഞ്ഞ് ചേർത്ത് പിടിച്ചു. തനിക്ക് വിശക്കുമ്പോഴും ആ വലിയ പക്ഷിക്ക് തന്റെ കയ്യിലുള്ള അവസാനത്തെ തരി ആഹാരം പോലും അത് എടുത്തു നൽകി. എന്നാൽ വെളുപ്പാൻ കാലത്ത് മഴ തോർന്ന് ആ വലിയ പക്ഷിയുടെ ചിറകുകൾ ശക്തമായപ്പോൾ അത് ആ ചെറിയ പക്ഷിയെ തിരിഞ്ഞു പോലും നോക്കാതെ പറന്നുപോയി. തിരികെ ഒന്നും നോക്കുക പോലും ചെയ്യാതെ. അപ്പോൾ ആ ചെറിയ പക്ഷിക്ക് മനസ്സിലായി, താൻ കൊടുത്തതൊക്കെയും സ്നേഹമായിരുന്നു, എന്നാൽ തനിക്ക് തിരികെ കിട്ടിയതോ വെറുമൊരു അഭിനയവും വഞ്ചനയും മാത്രമായിരുന്നു എന്ന്. ആ ഒരു സത്യം മനസ്സിലാക്കിയപ്പോഴേക്കും ആ ചെറിയ പക്ഷിയുടെ ചിറകുകളൊക്കെ തകർന്നു പോയിരുന്നു. സ്വന്തം ജീവൻ നിലനിർത്താൻ പോലും ആകാത്ത വിധം അത് തളർന്നു പോയിരിക്കുന്നു. നമ്മളുടെ ഇടയിലുമുണ്ട് ഇതുപോലെ എത്രയോ എത്രയോ പേര്. സ്നേഹത്തിന് മുഖംമൂടി അണിഞ്ഞു വരുന്ന ചിലരുടെ കപട വലയത്തിൽ അകപ്പെട്ട് സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ബലിയാടാക്കുന്നവർ, അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, അവർക്ക് മുഖം കൊടുക്കാൻ വേണ്ടി സ്വന്തം വിശപ്പും ഉറക്കവും ഒക്കെ മാറ്റിവെച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്ന എത്രയോ ഹൃദയങ്ങൾ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്റെ കഷ്ടപ്പാടുകൾ അവരൊന്ന് കാണുന്നു പോലുമില്ലല്ലോ എന്ന് ഓർത്ത് ഉള്ളു നേരി ഇങ്ങനെ കഴിയുന്നവർ, നിശബ്ദമായിട്ട് കരയുന്നവർ, സ്വന്തം സന്തോഷങ്ങളെയും സ്വപ്നങ്ങളെയും കൊന്നുകളഞ്ഞ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായി മാത്രം സ്വയം നശിച്ചു പോകുന്നവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ ഒരു ക്രൂരത പറ്റി നിൽക്കുന്നത്? കപട സ്നേഹത്തിന്റെ ആ ഒരു ശ്വാസം മുട്ടിക്കുന്ന വലയം ഒന്ന് നിങ്ങളൊന്ന് പൊട്ടിച്ചെറിഞ്ഞു നോക്കൂ. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ ജീവനായി സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വന്തം ജീവിതമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ച് സ്വയം എരിഞ്ഞു തീരാൻ വിധിക്കപ്പെട്ടവരല്ല നിങ്ങൾ. സ്വയം സ്നേഹിക്കാൻ തുടങ്ങും. കാരണം നിങ്ങളെക്കാൾ വിലപ്പെട്ടതൊന്നും ഈ ഒരു ലോകത്തില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്.

0: നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
1: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഇരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടിയിട്ട് എത്രത്തോളം ദൂരം സഞ്ചരിക്കാറുണ്ട്, എന്നാൽ ആ സ്നേഹത്തിന്റെ പേരിൽ മാത്രം ജീവിതം മുഴുവൻ ഹോമിച്ച് കളയുന്ന ചില മനുഷ്യരെ കുറിച്ചിട്ട് ഇനി നമുക്ക് സംസാരിക്കാം. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെ ഓടി ഒടുവിൽ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് അങ്ങനെ. തങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിന്റെയോ കരുതലിന്റെയോ പകുതി പോലും തിരികെ പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരാളിൽ നിന്നും ഒരു തുള്ളി അംഗീകാരത്തിന് വേണ്ടി മാത്രം ജീവിതം മുഴുവൻ കണ്ണീരിൽ തള്ളി നീക്കുന്നവർ. ഞാൻ അവരെ ഇത്രയൊക്കെ സ്നേഹിച്ചില്ലേ, എന്നിട്ടും അവരെന്നെ മനസ്സിലാക്കിയില്ലല്ലോ എന്ന ആ ഒരൊറ്റ ചിന്ത മാത്രം മതി ഒരാളുടെ കരിയറും സന്തോഷവും സമാധാനവും ഒക്കെ പൂർണ്ണമായിട്ടും തകർന്നു പോകാൻ. തങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹമോ പരിഗണനയോ ഒക്കെ കിട്ടാതെ വരുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ആ ഒരു ബന്ധത്തിലേക്ക് സ്വയം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. സ്വന്തം കരിയർ ഉപേക്ഷിക്കുന്നു, ഇഷ്ടങ്ങൾ മറക്കുന്നു, ലക്ഷ്യങ്ങളെല്ലാം വഴിയിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. അവർക്ക് എന്നെ ഇഷ്ടമാകും എന്നൊരു ദിവസത്തിനായിട്ട് സ്വന്തം ജീവിതത്തിലെ സുവർണ വർണ്ണങ്ങൾ മുഴുവൻ ആ ഒരു കാത്തിരിപ്പിനൊടുവിൽ തീരെഴുതി കൊടുക്കുന്നവർ. എന്നാൽ ഓർക്കുക, തിരികെ കിട്ടില്ലെന്ന് ഉറപ്പുള്ള ഒരിടത്തേക്ക് വെള്ളം കോരി കോരി ഒഴിക്കുന്നത് പോലെയാണത്. എത്ര ഒഴിച്ചാലും ആ ഒരു കിണർ വറ്റിക്കിടക്കുകയുള്ളൂ. സ്നേഹം എന്നത് നമ്മെ വളർത്തേണ്ട ഒന്നാണ്, മറിച്ച് നമ്മളെ ഒരിക്കലും തകർത്ത് കളയേണ്ട ഒന്നല്ല. ഒരാളുടെ കയ്യിൽ നിന്നും സ്നേഹം യാചിച്ചു വാങ്ങേണ്ടി വരുന്നുണ്ടെങ്കിൽ അവിടെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ആത്മാഭിമാനമാണ്, നിങ്ങളുടെ കരിയറാണ്, നിങ്ങളുടെ ഉറക്കമാണ്, നിങ്ങളുടെ ആയുസ്സാണ്. തിരികെ കിട്ടാത്ത അംഗീകാരത്തിന് വേണ്ടിയിട്ട് സ്വന്തം സർഗാത്മകതയും കഴിവും കഴുത്തറുത്ത് കളയുന്ന എത്രയോ പേർ, എത്രയോ എത്ര മിടുക്കരായിട്ടുള്ള യുവതി യുവാക്കന്മാർ നമുക്ക് ചുറ്റിനുമുണ്ട്. മറ്റുള്ളവരുടെ അംഗീകാരമില്ലെങ്കിൽ എന്താണ് കുഴപ്പം? ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ അംഗീകരിക്കാൻ പഠിക്കൂ. തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ പിന്നാലെ ഓടി ഒടുക്കം ബാക്കിയാകുന്ന ശൂന്യതയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിനേക്കാൾ എത്രയോ മനോഹരമാണ് നിങ്ങളുടെ സ്വന്തം സ്വപ്നങ്ങളും കരിയറും സമാധാനവും ഒക്കെ. ഈ കപടമായ കാത്തിരിപ്പുകൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കൂ. സ്വയം സ്നേഹിക്കാനും സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാനുമുള്ള ഒരു തീരുമാനം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കട്ടെ.
1: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.
1: മേലാവും പറഞ്ഞിട്ട് എന്റെ മെക്കട്ടങ്ങനെ

0: കഷ്ടായി
1: അപ്പുപ്പരമ്മേ ഒരുമിച്ച് മരിച്ചത്. ഇതൊക്കെയാണല്ലേ കപ്പിൾ ഗോൾസ്.
0: എടാ അമ്മൂമ്മയാണ് മരിച്ചത്, അപ്പൂപ്പം പണ്ടെങ്ങാണ്ടോ മരിച്ചതാണ്, ഫോട്ടോ ഒരുമിച്ച് വെച്ചെന്നുള്ളൂ. ചില സമയത്തുള്ള സംശയം പിടിക്കണം.
1: ജസൻ ചേട്ടാ, നമ്മാതിരി പസങ്ങളെ പാത്താ പിടിക്കാതെ പാക്ക പാകത്താൻ പിടിക്കും.
0: ഏറ്റവും

0: പരിസരത്തുള്ള പെമ്പിളരിലൊക്കെ മനസ്സമാധാനം കൊടുത്തേക്കണേ.
1: അച്ഛ ചേച്ചിയുടെ പുറകെ ഇത് രണ്ട് സ്റ്റെപ്പ് മാറി എന്നിട്ടേ ലോടി. കൊച്ചിന്റെ പാവിച്ചോട്ടെ.
2: കൊച്ചിന്റെ പാവയൊന്നുമില്ല, കഷ്ടപ്പെട്ട് അള്ളിയെടുത്ത പാവയാണ്.
1: അവനെ തേട്ട് പേര് തല്ലാലോ.
3: സ്റ്റാൻഡിൽ
1: കയറാനുള്ളതാണ്, ഒന്ന് മാറാൻ പറഞ്ഞു.
3: ഷോർട്ട് എടുത്ത് സ്റ്റാൻഡിൽ പോയാൽ നീ വെയിറ്റ് ചെയ്തേ.

0: wiggle, wiggle, wiggle.
1: വീണ്ടും തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. പ്രണയം എന്ന ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എത്ര മനോഹരമാണല്ലേ. സ്നേഹിക്കപ്പെടാനും സ്നേഹം കൊടുക്കുവാനും ഒക്കെ പറ്റുന്ന മനോഹരമായൊരു വാക്ക്. സന്തോഷം ഇങ്ങനെ അലതല്ലെന്നൊരു വാക്കാണ് പ്രണയം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രണയം അല്ലെങ്കിൽ പ്രണയിക്കുന്നവർ തമ്മിൽ സന്തോഷം മാത്രമേ ഉണ്ടാകാറുള്ളൂ. ഒന്ന് പ്രണയിച്ചു പോയി, വിവാഹം കഴിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും മുഴുവൻ കഴുത്തറുത്ത് കളയേണ്ടി വന്ന എത്രയോ പേരുണ്ട് നമുക്ക് ചുറ്റും. കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ, ഉള്ളിലെ സങ്കടങ്ങൾ ആരോടും പറയാനാവാതെ ജീവിതം തള്ളി നീക്കുന്നവർ, കൗമാരപ്രായത്തിന്റെ ആ ഒരു തിടുക്കത്തിൽ അല്ലെങ്കിൽ ആ ഒരു പക്വതക്കുറവിൽ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത ആ പ്രായത്തിൽ സംഭവിച്ചു പോകുന്ന തെറ്റുകൾ, ആ ഒരു തീരുമാനം കൊണ്ട് മാത്രം ഇന്നും ജീവശവമായി ജീവിക്കുന്ന എത്രയോ പേര്, തീരുമാനമെടുക്കാൻ ആ ഒരു പാകതയെത്താത്ത പ്രായത്തിൽ വീണുപോയ പല പ്രണയങ്ങളും പിൽക്കാലത്ത് കൊണ്ടെത്തിക്കുന്നത് വലിയൊരു നരകത്തിലേക്കാണ്. ഒപ്പമുള്ള പാർട്ണറുടെ ടോക്സിക് സ്വഭാവം അല്ലെങ്കിൽ മാനസികമായി തകർക്കുന്ന ആധിപത്യം, അത് കാരണം ഒന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ, സ്വന്തം ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ നടപ്പിലാക്കാൻ കഴിയാതെ ജീവിതകാലം മുഴുവൻ ആ ബന്ധത്തിന്റെ ഇരയായി ജീവിക്കേണ്ടി വരുന്നവർ, ആരും അറിയാതെ ആരും കേൾക്കാതെ ആ ബന്ധത്തിൽ നിന്നും ഒന്ന് പുറത്തേക്ക് കടക്കാനായാൽ മതിയായിരുന്നു എന്ന് എത്രയോ ദിവസം ഉള്ളിൽ തേങ്ങുന്ന എത്രയോ എത്രയോ പേർ നമ്മുടെ വീടുകളിലും സമൂഹത്തിലുമുണ്ട്. ആ കപട ബന്ധത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിയാൻ കഴിയാതെ പേടിച്ചും പതറിയും ജീവിക്കുന്നവരോടായിട്ട് ചോദിക്കാനുള്ളത്, ഒരബദ്ധം നിങ്ങൾക്ക് പറ്റിപ്പോയി എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ബാക്കി വന്നേക്കുന്ന ജീവിതം മുഴുവൻ നിങ്ങൾ എന്തിനാണ് തീരെഴുതി കൊടുക്കുന്നത്? കൗമാരത്തിലെ ആ ഒരൊറ്റ തെറ്റിന്റെ പേരിൽ ജീവിക്കുന്ന ആ ഒരു നരകം ഇനിയെങ്കിലും നിങ്ങൾക്ക് അവസാനിപ്പിച്ചുകൂടെ? നിങ്ങളുടെ ജീവനും സ്വസ്ഥതയ്ക്കും മേലെയാണോ മറ്റുള്ളവരുടെ ചോദ്യങ്ങളും ആ സമൂഹത്തിന്റെ വിധിയെഴുത്തുകളും ഒക്കെ? ആ ടോക്സിക് ബന്ധത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് പുറത്തേക്ക് വരണം. അതിനായിട്ട് നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു ചെറിയ തിരിച്ചറിവാണ്. ഇത് എന്റെയും കൂടി ജീവിതമാണ്, എനിക്ക് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ്. ആ ബന്ധം എത്രത്തോളം നിങ്ങളുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തിക്കളയുന്നു എന്ന് സ്വയം തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയൊരു പടി. പിന്നെയോ, ആ ബന്ധത്തിൽ നിന്നും പുറത്തു കടക്കാൻ ഒരു ചെറിയ മടി നമ്മെ പിന്നോട്ട് വലിച്ചേക്കാം. സമൂഹം എന്ത് വിചാരിക്കും, വീട്ടുകാർ എന്തു പറയും എന്നൊക്കെയുള്ള പേടികൾ. എന്നാൽ ഓർക്കുക, മറ്റുള്ളവരെ വായ അടപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ബാക്കി വന്നേക്കുന്ന ജീവിതം മുഴുവൻ തീരെഴുതി കൊടുക്കേണ്ട ഒന്നല്ല. ആ പേടിയൊന്നും മാറ്റിവെച്ച് നിങ്ങളുടെ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ ഒരു ചെറിയ തീരുമാനമെടുത്താൽ മതി. ആ ചങ്ങലകൾ തകർന്നു വീഴാൻ പിന്നെ അധിക സമയമൊന്നും വേണ്ടിവരില്ല. നിങ്ങൾക്ക് ചുറ്റും നിങ്ങളെ കേൾക്കാൻ കൈപിടിച്ചുയർത്താൻ ഒരുപാട് പേരുണ്ടാകും. ആ നിശബ്ദത വെടിയുക, സംസാരിക്കുക, ഉള്ളിലെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുക. ആ ടോക്സിക് വലയത്തിൽ നിന്നും പുറത്തു കടക്കുക എന്നത് നിങ്ങളുടെ ജീവന് വേണ്ടിയുള്ള, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അതിൽ നിങ്ങൾക്ക് വിജയിക്കാൻ തീർച്ചയായും സാധിക്കുക തന്നെ ചെയ്യും.

0: കാർഡ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: വീണ്ടും തിരികെ എത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഒപ്പം ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്നേഹത്തെ കുറിച്ചിട്ടാണല്ലേ. സ്നേഹബന്ധങ്ങളിൽ അകപ്പെട്ടു പോയി സ്വന്തം മനസ്സും ശരീരവും തകർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക ബുദ്ധിമുട്ടുകളിലൊന്നാണ് തങ്ങളുടേതല്ലാത്ത തെറ്റുകൾക്ക് സ്വയം കുറ്റപ്പെടുത്തി ജീവിക്കുക എന്നത്. ചില ബന്ധങ്ങളുണ്ട്, പങ്കാളിയുടെ പെരുമാറ്റത്തിൽ മാറ്റം ഉണ്ടാകുമ്പോഴോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴോ എന്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, ഞാൻ കൂടുതൽ നന്നായി പെരുമാറിയിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമായിരുന്നില്ല എന്ന് ചിന്തിച്ച് സ്വയം പീഡിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. പങ്കാളിയുടെ ദേഷ്യത്തിനും അവഗണനയ്ക്കും കുറ്റപ്പെടുത്തലുകൾക്കും പിന്നിൽ താനാണെന്ന് കണ്ണടച്ച് വിശ്വസിച്ച് ദിവസങ്ങളോളം ഉറക്കമില്ലാതെ ഉള്ളുനീര് ജീവിക്കുന്നവർ, മറ്റുള്ളവരുടെ തെറ്റുകളുടെ ഭാരം മുഴുവൻ സ്വന്തം തലയിലേറ്റി വെച്ച് നിശബ്ദമായി കരയുന്ന എത്രയോ ഹൃദയങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന മറ്റൊരവസ്ഥയുണ്ട്, ഇയാളെ വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആരുണ്ട് എന്ന ഒറ്റപ്പെടലിന്റെ ചിന്ത. ആ ബന്ധം തന്നെ മാനസികമായി തകർക്കുന്നുണ്ടെന്നും അതൊരു ടോക്സിക് ബന്ധമാണെന്നും ആ വ്യക്തിക്ക് വ്യക്തമായിട്ട് അറിയാമായിരിക്കും. എങ്കിലും ആ മനുഷ്യൻ കൂടെയില്ലെങ്കിൽ തന്റെ ജീവിതം ശൂന്യമായി പോകുമെന്ന് അവർ ഭയപ്പെടുന്നു. ആ ഒറ്റപ്പെടലിലെ ഭയം കാരണം മാത്രം ആ മാനസിക നഗരത്തിൽ നിന്നും പുറത്തു കിടക്കാൻ കഴിയാതെ ആ ബന്ധത്തിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന അവസ്ഥ. ഇയാളെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഈ സമൂഹത്തിൽ എനിക്ക് എന്ത് വിലയാണുള്ളത്, എനിക്ക് വേറെ ആരുണ്ട് എന്ന ആ ഒരു അരക്ഷിതാവസ്ഥയാണ് പലരെയും ആ ഒരു ചങ്ങലയിൽ തന്നെ പിടിച്ചു നിർത്തുന്നത്. ഓർക്കുക, ഈ ഒരു ഭയവും കുറ്റബോധവും നമ്മൾ എവിടേക്കാണ് എത്തിക്കുന്നതെന്ന്. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന പേടിയെക്കുറിച്ചോ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം മുഴുവൻ ഇങ്ങനെ ഹോമിച്ചു കളയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ ഇത്രയധികം ദ്രോഹിക്കാൻ മാത്രം എന്ത് തെറ്റാണ് ചെയ്തത്? ആ ഭയത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ഒറ്റയ്ക്ക് നിവർന്നു നിൽക്കാനുള്ള ധൈര്യം നിങ്ങൾ കണ്ടെത്തി.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
3: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
4: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: You're listening to Enter Radio 91.2.

വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ജംഗ്ഷനിൽ ഇത്രയും നേരം ഒപ്പമുണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയായിരുന്നു. നമ്മൾ ഈ പറഞ്ഞതിന്റെ എല്ലാം ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക, ആത്മാഭിമാനം മുന്നോട്ട് കൊണ്ടുപോവുക, നിങ്ങളെക്കാട്ട് വലുതായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് സ്വയം സ്നേഹിക്കുന്നതിനും വില കൊടുക്കുന്നതിനും അപ്പുറമുള്ള മറ്റൊന്നും. ഈ വാക്കുകൾ എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിക്കണം. നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
1: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

65 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ കടലാക്രമണ സാധ്യത. മത്സ്യത്തൊഴിലാളികളുടെ മക്കളിൽ രക്ഷിതാക്കൾ മരണപ്പെട്ടവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്ന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. 14-നകം അപേക്ഷ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0474279285. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ആലപ്പാട് മുതൽ ഇടവ വരെയുള്ള തീരദേശ മേഖലയിൽ ഓഗസ്റ്റ് 11 രാത്രി 11:30 വരെ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാമെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും കടലിറങ്ങരുതെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഒഴിവാക്കണം. തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ മത്സ്യബന്ധന യാനങ്ങൾ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കണം. മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി നിർത്തണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിടുക, വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിത അകലം പാലിക്കുന്നത് അപകട സാധ്യത ഒഴിവാക്കാനും സാധിക്കും. വിവരാവകാശ നിയമപ്രകാരം നൽകുന്ന 1-ാം അപ്പീലുകൾ സമയബന്ധിതമായി തീർപ്പാക്കി മറുപടി നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശ ചെയ്യുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. കൊല്ലം ടൗൺഹാൾ അനക്സിൽ നടത്തിയ വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപേക്ഷകന് വിവരം ലഭിക്കാതെ വരുമ്പോൾ സമർപ്പിക്കുന്ന 1-ാം അപ്പീലുകൾ കൃത്യതയോടെയും കാര്യക്ഷമതയോടും കൂടി തീർപ്പാക്കി മറുപടി നൽകാനുള്ള നിയമപരമായ ബാധ്യത 1-ാം അപ്പീൽ അധികാരിയായ ഉദ്യോഗസ്ഥനുണ്ട്. വിവരം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള ഉത്തരവാദിത്തം അപ്പീൽ അധികാരിക്കാണ്. 1-ാം അപ്പീലുകൾ കാര്യക്ഷമമായി തീർപ്പാക്കിയാൽ കമ്മീഷനിൽ എത്തുന്ന 2-ാം അപ്പീലുകളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാനാകും. അപ്പീൽ അധികാരികൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ച് പൊതുവിവരാവകാശ ഓഫീസർമാർ അപേക്ഷകർക്ക് വിവരം നൽകണം. തെറ്റായ വിവരങ്ങൾ നൽകരുതെന്നും പൊതുവിവരാവകാശ ഓഫീസർമാർക്ക് കമ്മീഷണർ നിർദ്ദേശം നൽകി. വിവരങ്ങൾ ലഭ്യമല്ല എന്ന മറുപടി സ്വീകാര്യമല്ല. രേഖകളും ഫയലുകളും വർഗീകരിച്ച് സുരക്ഷിതമായി സൂക്ഷിക്കാനും എളുപ്പത്തിൽ ലഭ്യമാക്കാനുമുള്ള ഉത്തരവാദിത്തം വിവരാവകാശ നിയമവകുപ്പ് 4 പ്രകാരം പൊതു അധികാരികൾക്കുണ്ട്. അതേസമയം ഒരേ വിഷയത്തിൽ തന്നെ നിരവധി അപേക്ഷകളും അപ്പീലുകളും സമർപ്പിക്കുന്നത് വിവരാവകാശ നിയമത്തിന്റെ അന്തസത്തയ്ക്ക് നിരക്കുന്നതല്ലെന്നും കമ്മീഷണർ വ്യക്തമാക്കി. വ്യക്തമായ വിവരങ്ങൾ നൽകാതെ DMO ഓഫീസ് കുരീപ്പുഴ, ഗവ UP സ്കൂൾ എന്നിവിടങ്ങളിലെ പൊതുവിവരാവകാശ ഓഫീസർമാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഹിയറിംഗിൽ പരിഗണിച്ച 18 അപ്പീലുകൾ കമ്മീഷൻ തീർപ്പാക്കി. കർക്കിടക വാവു ബലിയോടനുബന്ധിച്ച് ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളായ തിരുമുല്ലാവാര, മുണ്ടയ്ക്കൽ, പാപനാശം, പരവൂർ കോങ്ങൽ പനമൂട് കുടുംബ മഹാദേവ ക്ഷേത്രം, പരവൂർ കോങ്ങൽ പനമൂടിൽ ശ്രീ പരബ്രഹ്മക്ഷേത്രം, അഷ്ടമുടി ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം, മയനാട് താനി ശ്രീ സ്വർഗപുരം ദേവീക്ഷേത്രം എന്നിവിടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ മദ്യനിരോധനം ഏർപ്പെടുത്തി. ജില്ലാ കലക്ടർ അനി തോമസ് ഉത്തരവിട്ടു. ഓഗസ്റ്റ് 12 പുലർച്ചെ 12 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് നിരോധനം. കർക്കിടക മാവുബലി ആചരണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾ കർശനമായ ഹരിതചട്ടം പാലിച്ച് നടത്തണമെന്ന് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണം. ബലിതർപ്പണത്തിന് ശേഷം പൂജാ സാമഗ്രികൾ, ഭക്ഷ്യ അവശിഷ്ടങ്ങൾ, മറ്റു മാലിന്യങ്ങൾ എന്നിവ നദികളിലോ കടലിലോ പൊതുസ്ഥലങ്ങളിലോ വലിച്ചെറിയരുത്. ഇവ അതാത് കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള മാലിന്യ ശേഖരണ സംവിധാനങ്ങളിൽ മാത്രം നിക്ഷേപിക്കണം. ഹരിതചട്ടം നടപ്പാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികൾക്കും വേണം ഹെൽമറ്റ് ബോധവൽക്കരണ ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് കൊല്ലം ടൗൺ UP സ്കൂളിൽ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യും. കുഞ്ഞു ജീവനാണ് നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന സന്ദേശവുമായാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ നടപ്പാക്കുന്നത്. ജില്ലാ കളക്ടറുടെ അധീനതയിലുള്ള റിവർ മാനേജ്മെന്റ് ഫണ്ടിന്റെ 2021-22 മുതൽ 2025-26 വരെയുള്ള സാമ്പത്തിക വർഷങ്ങളിലെ ഓഡിറ്റ് നടത്തുന്നതിനായി ചാർട്ടേഡ് അക്കൌണ്ട് കമ്പനികളിൽ നിന്നും ക്വട്ടേഷൻ ക്ഷണിച്ചു. സെപ്റ്റംബർ 15 വൈകിട്ട് 3-നകം ജില്ലാ കളക്ടർ സിവിൽ സ്റ്റേഷൻ കൊല്ലം 6910013 വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 0474279473.
ദളവാപുരം പള്ളിക്കോടി പഴയ പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനായി ഓഗസ്റ്റ് 11-12 തീയതികളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 7 വരെ വലിയ വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും ചെറിയ വാഹനങ്ങളുടെ ഗതാഗതം ഭാഗികമായും നിരോധിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷം പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും മിതമായ മഴയ്ക്ക് സാധ്യത. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും 55

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
4: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും രണ്ടു മണിവരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. വാർത്തകൾ വിശദമായി. വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ലോക്സഭയും രാജ്യസഭയും രണ്ടു മണിവരെ നിർത്തിവച്ചു. ആദ്യം 12 മണിവരെ നിർത്തിവച്ച രാജ്യസഭാ നടപടികൾ പുനരാരംഭിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നതോടെ രണ്ടു മണിവരെ പിരിയുകയായിരുന്നു. കേരള പേരുമാറ്റ ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്നതിന് ബിൽ പരിഗണിക്കുന്നതിന് പ്രമേയം അദ്ദേഹം അവതരിപ്പിക്കും. ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ഭേദഗതി ബിൽ 2026 അദ്ദേഹം സഭയിൽ അവതരിപ്പിക്കും. 1962 ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് ബിൽ. ട്രൈബ്യൂണൽസ് ഭേദഗതി നിയമം 2026 രാജ്യസഭയിൽ പരിഗണിക്കും. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിവിധ ചികിത്സാ സമ്പ്രദായങ്ങളിലെ അറിവുകളും ചികിത്സാ രീതികളും രോഗികളുടെ ക്ഷേമത്തിനായി ശാസ്ത്രീയമായി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആയുർവേദത്തിലെ രസായന ചികിത്സ, ആഹാരക്രമം തുടങ്ങിയ സമീപനങ്ങൾ ക്യാൻസർ പരിചരണത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതും ശാസ്ത്രീയമായി വിലയിരുത്തേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. സമരത്തോട് സർക്കാരിന് അനുഭാവമാണ് ഉള്ളതെന്നും ചർച്ചയിൽ സർക്കാരിന്റേത് തുറന്ന സമീപനമാണെന്നും മന്ത്രി പറഞ്ഞു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചുചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖ് അധ്യക്ഷതയിലാണ് യോഗം. സഹകരണ വകുപ്പ് മന്ത്രി എം ലിജുവും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, കർഷകർക്ക് പുനഃകൃഷി നടത്തുന്നതിനായി പലിശരഹിത കാർഷിക വായ്പ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്യും. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. ഇതു സംബന്ധിച്ച് കായിക വകുപ്പ് രഹസ്യ സ്വഭാവത്തോടെ തയ്യാറാക്കിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി.
1: നിലവിൽ നാട്ടിൽ നിലനിൽക്കുന്ന നിയമങ്ങളുണ്ടല്ലോ, ആ ചട്ടങ്ങൾക്ക് നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഏത് അന്താരാഷ്ട്ര ടീമിനാണെങ്കിലും ഏത് അന്താരാഷ്ട്ര കളിക്കാർക്കാണെങ്കിലും രാജ്യത്തിനകത്തേക്ക് കടന്നു വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. മാത്രമല്ല, നമ്മുടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തേണ്ടതായ ഇടപെടലുകളിൽ അതിൽ പാലിക്കപ്പെടേണ്ടതായ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം തന്നെ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ അതിൽ പരിശോധിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കൂടുതലായ അന്വേഷണം ആവശ്യമാണെന്ന് തോന്നി, അതുകൊണ്ട് അത് ഗവൺമെന്റിലേക്ക് കൈമാറിയിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. നാളെയാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. വാവ് ബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രമായ ആലുവ മണപ്പുറത്ത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. പ്രതികൂല കാലാവസ്ഥ മുന്നിൽ കണ്ട് സജ്ജീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. ഇന്ന് തൃപ്പുണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15 11:30 സർവീസ് ഉണ്ടായിരിക്കും. നാളെ പുലർച്ചെ ആലുവയിൽ നിന്നും 5:00 5:30 തൃപ്പുണിത്തുറയിലേക്ക് സർവീസ് ഉണ്ടായിരിക്കും. അതേസമയം ബലിതർപ്പണത്തോടനുബന്ധിച്ച് നാളെ 1:00 മുതൽ പകൽ 2:00 ആലുവ ടൌണിലും പരിസരങ്ങളിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 400 പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. കർക്കിടക വാവിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം കടപ്പുറം തുടങ്ങി ജില്ലയിലെ 150-ലേറെ ക്ഷേത്രങ്ങളിലും കടൽത്തീരങ്ങളിലും ചടങ്ങുകൾക്കായി പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ പുലർച്ചെ 2 മണി മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തവണ 25,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും തർപ്പണം തടസ്സമില്ലാതെ നടത്തുന്നതിനുമായി 20 കൌണ്ടറുകളും 8 സെഗ്മെന്റുകളും 250 പൂജാരികളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല പാപനാശം കടപ്പുറത്ത് 30,000 ഭക്തരെയാണ് പ്രതീക്ഷിക്കുന്നത്. 7,000 ഭക്തരെ പ്രതീക്ഷിക്കുന്ന ശംഖുമുഖം കടപ്പുറത്തും സജ്ജീകരണങ്ങൾ പൂർത്തിയായി. കഠിനംകുളം മഹാവിഷ്ണു ക്ഷേത്രം, അരുവിക്കര ദേവീക്ഷേത്രം, കേരളാദിത്യപുരം, കേളമംഗലം മഹാവിഷ്ണു ക്ഷേത്രം എന്നിവിടങ്ങളിലും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്.
0: തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ബലിതർപ്പണ കേന്ദ്രങ്ങളിലേക്ക് വിപുലമായ ഗതാഗത സംവിധാനങ്ങളാണ് KSRTC ക്രമീകരിച്ചിരിക്കുന്നത്. ശംഖുമുഖം, തിരുവല്ലം, വർക്കല, അരുവിക്കര, അരുവിപ്പുറം, കഠിനംകുളം എന്നീ ബലിതർപ്പണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ബസുകൾ കൂടുതലായി സർവീസ് നടത്തും. കൃത്യമായ ലേബൽ വിവരങ്ങൾ ഇല്ലാത്ത പാക്കറ്റ് ഭക്ഷ്യവസ്തുക്കൾ, മിഠായികൾ എന്നിവ ഉപയോഗിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. എല്ലാ ഭക്ഷ്യസ്ഥാപനങ്ങളും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യണം. ശീതളപാനീയങ്ങളിൽ ശുദ്ധജലം ഉപയോഗിച്ച് നിർമ്മിച്ച ഐസാണോ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. പരാതികൾ 1800-425-1125 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കാം. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന് മന്ത്രി എൻ ഷംസുദ്ദീൻ കത്തയച്ചതിനെ തുടർന്നാണ് നടപടി. ഈ മാസം 17 വരെ പണം അടയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: അടൂർ നഗരസഭ ഹോട്ടലുകളിൽ നടത്തിയ തിരച്ചിലിൽ പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭയുടെ ആരോഗ്യ വിഭാഗമാണ് പരിശോധന നടത്തിയത്. അടൂർ SN ഹോട്ടൽ, ഡിങ്കന്റെ തട്ടുകട, അമ്മച്ചിക്കട, ഓലപ്പന്തൽ, രാജധാനി, സൺറൈസ്, പഴങ്കഞ്ഞിക്കട, അൽ റാസി തുടങ്ങിയ ഹോട്ടലുകളിൽ നിന്നുമാണ് പഴകിയ മീനും ഭക്ഷണവും പിടികൂടിയത്. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ ഗൌതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ 12-ാം ദിവസവും തുടരുകയാണ്. നേവിയുടെ നേതൃത്വത്തിൽ ശക്തമായ തിരച്ചിലാണ് നടക്കുന്നത്. കൂടുതൽ സജ്ജീകരണങ്ങളോടെ തിരച്ചിൽ തുടരുകയാണ്. നാവികസേനയുടെ സ്കൂബ ടീം, INS കൽപ്പന കപ്പൽ, മറൈൻ എൻഫോഴ്സ്മെന്റ് ടീം എന്നിവർ തിരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. 5 സ്വദേശി തോമസാണ് മരിച്ചത്. ഇന്നലെ വൈകുന്നേരം മത്സ്യവിൽപ്പനയ്ക്കുശേഷം വള്ളം വൃത്തിയാക്കുന്നതിനിടെയാണ് തോമസ് കായലിലേക്ക് വീണത്. കൊല്ലം കാവനാട് മത്സ്യബന്ധന ബോട്ടിൽ നിന്നും കായലിൽ വീണ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. തിരുവനന്തപുരം പാറശാല സ്വദേശി സി കിരണാണ് മരിച്ചത്. ഞായറാഴ്ച രാത്രിയോടെയാണ് കിരൺ കായലിൽ വീണത്. തിരുവനന്തപുരം പൂന്തുറയിൽ മത്സ്യത്തൊഴിലാളി വള്ളത്തിൽ കുഴഞ്ഞുവീണ് മരിച്ചു. മീൻപിടുത്തം കഴിഞ്ഞ് കരയിലേക്ക് മടങ്ങി വരുമ്പോഴാണ് പൂന്തുറ സ്വദേശി യോഹനാൻ കുഴഞ്ഞുവീണത്. FIH ഹോക്കി ലോകകപ്പ് മത്സരങ്ങൾ ഈ മാസം 15-30 വരെ ബെൽജിയത്തിലും നെതർലൻഡ്സിലുമായി നടക്കും. പരമ്പരാഗത ക്വാർട്ടർ ഫൈനൽ ഘട്ടം ഒഴിവാക്കി പുതുക്കിയ മത്സരക്രമവുമായാണ് ഇത്തവണ ടൂർണമെന്റ് നടക്കുന്നത്. ക്രോസ് ഓവർ പൂളുകളിൽ നിന്നും മുന്നിലെത്തുന്ന ആദ്യ 2 ടീമുകൾ നേരിട്ട് സെമിഫൈനലിലേക്ക് യോഗ്യത നേടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ പൂൾ ഡിയിലാണ് മത്സരിക്കുന്നത്. ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് എന്നിവരാണ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ വിഭാഗത്തിൽ പൂൾ ഡിയിലാണ് ഇന്ത്യ. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും 2 മണി വരെ നിർത്തിവച്ചു. ക്യാൻസർ ചികിത്സയിൽ വിവിധ ചികിത്സാ രീതികളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിവന്ന LPST റാങ്ക് ഹോൾഡേഴ്സ് സമരം പിൻവലിച്ചു. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് കർക്കടക വാവ് ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. സർവീസ് സമയം ദീർഘിപ്പിച്ച് കൊച്ചി മെട്രോ. ഹജ്ജ് തീർത്ഥാടകരായി തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആദ്യ ഗഡു തുക അടയ്ക്കുന്നതിനുള്ള സമയം ഒരാഴ്ച കൂടി നീട്ടി നൽകി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നീറ്റ് ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടക വാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ വിശദമായി. നീറ്റ് വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ബഹളത്തെ തുടർന്ന് ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം തുടങ്ങി. വിഷയത്തിൽ പാർലമെന്റിൽ മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി തയ്യാറാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇതിനകം വ്യക്തമാക്കിയതാണെന്നും പ്രതിപക്ഷം നടപടികളുമായി സഹകരിക്കണമെന്നും സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
1: വ്യക്തിഗത രൂപത്തിൽ കൈ ബാർ ആഗ്രഹ പ്രശ്നകാൽ സബ്സെ മഹത്വപൂർണ്ണ സമയ ഹോത്താ ഹൈ. പ്രശ്നകാൽ കേ അന്ദർ സർക്കാർ കി ജവാബ്ദേഹി തേ ഹോത്തി ഹൈ, കാര്യപാലിക മേ പാരദർശിത ഭി ആതി ഹൈ. മേനെ പേലെ ഭി വ്യവസ്ഥ ദേ രഖി ഹൈ, ചായ സത്താ പക്ഷ ഹോ ചായ പ്രതിപക്ഷ ഹോ, പ്രശ്നകാൽ കേ അന്ദർ കേവൽ പ്രശ്നകാൽ ഹീ ഹോഗാ.
0: രാജ്യസഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ആദ്യം 12 മണിവരെ നിർത്തിവച്ച സഭ ബഹളം തുടർന്ന സാഹചര്യത്തിൽ 2 മണിവരെ പിരിയുകയായിരുന്നു. കേരള എന്നതിന് പകരം സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കി മാറ്റുന്ന ബിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചേക്കും. ദേശീയ സഹകരണ വികസന ഭേദഗതി ബില്ലും ഇന്ന് സഭയുടെ പരിഗണനയ്ക്കെത്തും. എൻഡിഎയുടെ പ്രതിവാര പാർലമെന്ററി പാർട്ടി യോഗം മംഗൾമിലൻ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നടന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി സമരത്തിന് നേരെ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് എൻഡിഎ എംപിമാർ ഇന്ന് പാർലമെന്റ് വളപ്പിൽ പ്രകടനം നടത്തി. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും ദേശീയ ഗീതമായ വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകും. ദേശീയ പതാക ഉയർത്തിയ ശേഷം അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ ഇക്കുറി ആദ്യമായി വന്ദേമാതരം ആലപിക്കും. ഗ്യാൻപതിൽ 2500 NCC കേഡറ്റുകളും മൈഭാരത് അംഗങ്ങളും ചേർന്ന് വന്ദേമാതരം ഒരുക്കും. വ്യോമസേനയുടെ MI-7 ഹെലികോപ്റ്ററുകളിൽ ചടങ്ങിൽ പുഷ്പവൃഷ്ടി നടത്തും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഹർഘർ തിരംഗയുടെ ഭാഗമായി നിരവധി പരിപാടികളാണ് നടക്കുന്നത്. തിരംഗായാത്രകളും ദേശസ്നേഹമുണർത്തുന്ന പരിപാടികളും വിവിധ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നു. ഡൽഹി നിയമസഭാ പരിസരത്ത് ഇന്ന് തിരംഗായാത്ര സംഘടിപ്പിച്ചു. ഹർഘർ തിരംഗ പരിപാടിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സ്വാതന്ത്ര്യസമര സേനാനി ഖുദിറാം ബോസിന്റെ 119-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. 1908 18-ാം വയസ്സിലാണ് ഖുദിറാം ബോസിനെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റുന്നത്. ബംഗാളിൽ നിന്നുള്ള വിപ്ലവകാരിയായ അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളുടെ ഭാഗമായി. 1908 ബീഹാറിലെ മുസഫർപൂരിൽ ബ്രിട്ടീഷ് മജിസ്ട്രേറ്റ് ഡഗ്ലസ് കിങ്സ്ഫോർഡിനെ ബോംബെറിഞ്ഞ് വധിക്കാൻ ശ്രമിച്ച കുറ്റത്തിനാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റിയത്. ദേശസ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകമായാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ ഖുദിറാം ബോസ് നിലകൊള്ളുന്നത്. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കൃഷി സഹകരണ വകുപ്പുകൾ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി M.ലിജുവും പങ്കെടുക്കുന്നുണ്ട്. കർഷകരെ സംരക്ഷിക്കാനുള്ള നടപടികൾ, പലിശരഹിത കാർഷിക വായ്പകൾ ലഭ്യമാക്കൽ ഉൾപ്പെടെയുള്ളവ യോഗം ചർച്ച ചെയ്യുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സെക്രട്ടേറിയറ്റിന് മുന്നിൽ LPST റാങ്ക് ഹോൾഡേഴ്സ് നടത്തിവന്നിരുന്ന സമരം പിൻവലിച്ചു. ഭാരവാഹികളുമായി വിദ്യാഭ്യാസ മന്ത്രി N.ശംസുദ്ദീൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളുടെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കർക്കിടക വാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പിതൃതർപ്പണ ചടങ്ങുകൾ നാളെ പുലർച്ചെ മുതൽ ആരംഭിക്കും. ക്ഷേത്രങ്ങളിലും പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങളിലും എല്ലാ സൌകര്യങ്ങളും ഇതിനകം ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നാളെ പുലർച്ചെ 4 തുടങ്ങുന്ന ചടങ്ങുകൾക്ക് മിക്കയിടങ്ങളിലും ടോക്കൺ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഭാരതപ്പുഴയിലെ തിരുമിറ്റക്കോട്, ഷൊർണൂർ, ലക്കിടി തുടങ്ങിയ കടവുകളിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി. പാലക്കാട് കൽപ്പാത്തിപ്പുഴ കടവിലും മുക്കൈ ശിവക്ഷേത്ര കടവിലും ബലിതർപ്പണ ചടങ്ങുകൾ നടക്കും. തൃപ്പാളൂരിൽ ഗായത്രിപ്പുഴ കടവിലാണ് ബലിതർപ്പണത്തിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. ബലിയിടാനെത്തുന്നവർ നദികളിലെ ഒഴുക്ക് കണക്കിലെടുത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
0: ബാബുബലിയോടനുബന്ധിച്ച് KSRTC വിപുലമായ ഗതാഗത സർവീസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. കൊച്ചി മെട്രോയും സർവീസ് സമയം ദീർഘിപ്പിച്ചു. കന്മർ തീർത്ഥാടന യാത്രയ്ക്ക് ഇന്ന് സമാപനം. യാത്രയുടെ ഭാഗമായി ഹരിദ്വാറിൽ ഇന്നലെ നടന്ന ചടങ്ങിൽ 4 കോടിയിലേറെ ഭക്തരാണ് പങ്കെടുത്തത്. ഝാർഖണ്ഡിലെ വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ദേവേന്ദ്രനാഥ് മഹത്തോയെ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സംസ്ഥാനത്തെ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ 9 ദിവസമായി നിരാഹാര സമരത്തിലായിരുന്നു മഹത്തോ. അതേസമയം റാഞ്ചിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് BJP ഇന്ന് സംസ്ഥാന വ്യാപകമായി ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132. 570 പേർക്ക് പരിക്കേറ്റതായാണ് ഇതുവരെയുള്ള കണക്കുകൾ. 100 കെട്ടിടങ്ങളും തകർന്നു. ഇന്നലെ വൈകുന്നേരമാണ് 7.4 തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂചലനമുണ്ടായത്. നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്കായി രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. നൈജീരിയയിൽ നടക്കുന്ന അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിനം 4 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ മെഡൽ നേട്ടം. സാബിർ, ഫോയിൽ, എപ്പി ഇനങ്ങളിൽ വ്യക്തിഗത മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ സ്വന്തമാക്കിയത്. നിഖിൽ വാഗ്, അക്ഷയ് ഭാസ്ദർ, അശ്വിനി ആര്യ, തേജസ് പാട്ടീൽ, ലോകേഷ് വേമാനി തുടങ്ങിയവർ മികച്ച പ്രകടനം കാഴ്ചവച്ചു. തായ്വാൻ മേഖലയിൽ ചൈനയുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാകുന്നു. 24 മണിക്കൂറിനിടെ ചൈനയുടെ 2 യുദ്ധവിമാനങ്ങളും 7 നാവികസേനാ കപ്പലുകളും മേഖലയിൽ പ്രവേശിച്ചതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യൻ വ്യവസായി ഗൌതം അദാനിക്കെതിരെയുള്ള ക്രിമിനൽ കേസുകൾ US ഫെഡറൽ കോടതി തള്ളി. വഞ്ചന, കൈക്കൂലി ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പിൻവലിക്കാൻ ഫെഡറൽ പ്രോസിക്യൂട്ടർ നൽകിയ അപേക്ഷ ബ്രൂക്ലിൻ ഡിസ്ട്രിക്ട് ജഡ്ജി അംഗീകരിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാനും ചെലവുകൾ കുറയ്ക്കാനുമായി അപേക്ഷകൾ പൂർണ്ണമായും ഓൺലൈനാക്കാനൊരുങ്ങി അമേരിക്ക. ഗ്രീൻ കാർഡ്, പൌരത്വം, അഭയാർത്ഥി അപേക്ഷകൾ, തൊഴിലനുമതി പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇനി മുതൽ ഓൺലൈൻ വഴി മാത്രമേ സമർപ്പിക്കാൻ സാധിക്കൂവെന്ന് US അധികൃതർ അറിയിച്ചു. ഇ വിസയുള്ള വിദേശ പൌരന്മാർക്ക് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിനായി 11 അന്താരാഷ്ട്ര പോർട്ടുകൾ വിജ്ഞാപനം ചെയ്ത് കേന്ദ്ര സർക്കാർ. ഇതിൽ ഭോപ്പാൽ, തിരുപ്പതി വിമാനത്താവളങ്ങളും അട്ടാരി, അഗർത്തല ലാൻഡ് പോർട്ടുകളും ഉൾപ്പെടുന്നു. ഇതോടെ ഇ വിസയുള്ള വിദേശികൾക്ക് പ്രവേശനാനുമതിയുള്ള അന്താരാഷ്ട്ര പോർട്ടുകളുടെ എണ്ണം 88 ഉയർന്നു. 37 വിമാനത്താവളങ്ങളും 38 തുറമുഖങ്ങളും 13 അതിർത്തി പ്രവേശന കവാടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിൽ നിന്നുള്ള MPമാർ, കേന്ദ്ര വ്യോമയാന മന്ത്രി K.രാമമോഹൻ നായിഡു, MPമാരായ അഖിലേഷ് യാദവ്, ഗൌരവ് ഗഗോയി, അമരീന്ദർ രാജ എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് മറ്റന്നാൾ രാവിലെ 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. 80-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ യുവശക്തിക്കും വന്ദേമാതരത്തിനും പ്രാധാന്യം നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. ഹർഘർ തിരംഗ പ്രചാരണത്തിന് രാജ്യത്ത് മികച്ച സ്വീകരണം. മഴക്കെടുതി മൂലമുള്ള കൃഷിനാശവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ വിളിച്ചു ചേർത്ത ബാങ്ക് പ്രതിനിധികളുടെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കർക്കിടകവാവ് ബലിക്കുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിൽ. പ്രത്യേക യാത്രാ ക്രമീകരണമൊരുക്കി KSRTCയും കൊച്ചി മെട്രോയും. കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 132, പരിക്കേറ്റത് 570 പേർക്ക്. അണ്ടർ 23 കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ 17 മെഡലുകളുമായി ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: പതിരും പതിരും.
1: ചേട്ടാ പണ്ട് ഷാപ്പ് നടത്തുന്ന കുമാരൻ ഇവിടെ വന്നായിരുന്നു.
2: അയ്യോ ഒരുപാട് നാളായി ഞാൻ കുമാരനെ കണ്ടിട്ട്.
1: കിഴക്കക്കരയിൽ ആരണ്ട കാണാൻ പോയപ്പോ ഇവിടെ കേറിയതാ. എല്ലാ കാര്യങ്ങളും തിരക്കി അറിഞ്ഞ് മൊബൈൽ നമ്പറും തന്നിട്ടാ പോയത്.
2: അന്തസ്സുള്ള ഒരു കച്ചവടക്കാരനായിരുന്നു കുമാരൻ. അയാള് ഷാപ്പ് നടത്തിയിരുന്ന കാലത്ത് ഒരു വഴക്കോ വയ്യാവലിയോ ഈ നാട്ടിലുണ്ടായിട്ടില്ല. നാട്ടിലേതെങ്കിലും ഒരു നല്ല കാര്യം നടന്നാലും പരമാവധി സഹായവും കുമാരൻ ചെയ്യുമായിരുന്നു.
1: മരിച്ചുപോയ നമ്മളെ സദാനന്ദൻ ഷാപ്പ് ചെന്നിരുന്ന് ഡെസ്കിൽ താളമടിച്ചുകൊണ്ട് പാട്ടുപാടിയിരുന്നെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
2: ശരിയാ, ആ പാട്ട് കേട്ട് ആസ്വദിച്ചിട്ട് പലരും സദാനന്ദന് കള്ളും മേടിച്ചു കൊടുക്കുമായിരുന്നു.
1: ഒരിക്കൽ സദാനന്ദൻ ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞ് ഷാപ്പിൽ പോയിരുന്ന പാടത്തുള്ളോ ചായക്കടയിൽ നിന്ന് പാടിയാൽ എന്താണെന്ന് വെറുതെ പറഞ്ഞതാ. സദാനന്ദൻ പാട്ട് വന്ന് തുടങ്ങി. ഹോ, എത്ര മനോഹരമായ പാട്ടുപാടി.
2: പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ സംഗീത കോളേജ് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നവൻ ആ സദാനന്ദൻ. അന്നത്തെ സാമ്പത്തിക സ്ഥിതി അനുഭവിച്ചില്ല. പിന്നെ പെയിന്റിങ്ങിന്റെ പണിക്കൊക്കെ പോയി, കുടുംബം പോറ്റി അങ്ങ് കഴിഞ്ഞു.
1: അവന്റെ മോനിപ്പോ എക്സൈസ് ഇൻസ്പെക്ടർ.
2: അതെനിക്ക് അറിയാമല്ലോ. ആ കുമാറിന്റെ മക്കള് രണ്ടുപേരും വിദേശത്തുണ്ടല്ലോ. ഒരാള് ഗവൺമെന്റ് സർവീസിലും ജോലിയാ.
1: ഓരോ കാലത്തും ഓരോ തരം മനുഷ്യരുണ്ടാകും. അവരൊക്കെ മരിച്ചാലും ഗ്രാമം വിട്ടു പോയാലും പലരുടെയും മനസ്സിൽ അവർ നിറഞ്ഞു നിൽക്കും.
2: അതെ, പലരുക്കാണ് നടത്തിയിരുന്ന ഭാസ്കരൻ ചേട്ടൻ പറഞ്ഞ തമാശകളൊക്കെ ഇപ്പോഴും പലരും പറഞ്ഞിരിക്കുന്നുണ്ട്.
1: സായിപ്പ് വന്ന് ഏതാണ്ട് ഇംഗ്ലീഷ് ചോദിച്ചപ്പോ പള്ളിക്കൂടത്തിൽ പഠിച്ച ഇംഗ്ലീഷ് പദ്യം ഗദ്യത്തിൽ രൂപത്തിൽ അങ്ങ് പറഞ്ഞു കേൾപ്പിച്ചു. ഇത് കേട്ട് ഒന്നും പിടികിട്ടാതെ സായിപ്പ് തിരിച്ചു പോയതും പലരും ഇവിടെ വന്നത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്.
3: അമ്മാവാ, അമ്മാവ് നീ നാട്ടിലെ എല്ലാവരുടെയും പേരും വീട്ടുകാരും അറിയാവോ?
1: എന്താടാ നീ സെൻസസ് എടുക്കാൻ വന്നതാണോ?
3: ഞാൻ ഒരാളിന്റെ പേര് പറയാം, വീട്ടുപേരും പറയാം. അതാരാണെന്ന് നിങ്ങൾക്ക് പറയാവോ? പേര് ശിവശങ്കരൻ, വീട്ടുപേര് നറുനിലാവ്.
2: നറുനിലാവോ? ശിവശങ്കരൻ എന്ന് പേരുള്ള ഒരുപാട് പേര് ഈ നാട്ടിലുണ്ട്. ഒറ്റാലിത്തറ വടക്കലെ ശിവശങ്കരനുണ്ട്, ഉന്നയ്ക്കാമുട്ടിലെ ശിവശങ്കരനുണ്ട്, വെട്ടയ്യത്തെ ശിവശങ്കരനുണ്ട്.
1: പിന്നെ വെറും ശങ്കരനാണെങ്കിൽ തമ്പിനത്തെ ശങ്കരൻ, പിന്നെ നമ്മുടെ സോഡാക്കാരൻ ശങ്കരന്.
3: അമ്മാവി, ഒറ്റാലിത്തറ വടക്കലെ ശിവശങ്കരൻ ചേട്ടന്റെ പുതിയ വീട്ടുപേരാ നറുനിലാവ്.
2: അല്ല, അതിന് അവൻ പുതിയ വീട് വെച്ചോ?
3: വീടൊന്നും വെച്ചില്ല, വീടിന്റെ മുകളിലെ പുതിയ വീട്ടുപേരായ നറുനിലാവ് എന്നങ്ങ് എഴുതി വെച്ച്.
1: അവന് തലയ്ക്ക് അസുഖം വല്ലതുകൊണ്ടോ?
3: അമ്മാവി, ശിവശങ്കരൻ ചേട്ടന്റെ മോനെ കല്യാണാലോചനയൊക്കെ തുടങ്ങി. പെണ്ണു വീട്ടുകാരെ ഒന്ന് തിരക്കുമ്പോഴേ ഒറ്റാലിത്തറ വടക്കത്തിൽ എന്നൊക്കെ പറയാൻ ഒരു കുറച്ചില്. അത്തരം വീട്ടുപേരാണെങ്കിലേ നല്ല ബന്ധം കിട്ടത്തില്ല പോലും.
2: എടാ ശിവശങ്കര, ഇവനെ അതോടെ ആര് പറഞ്ഞുകൊടുത്ത ബുദ്ധിയായത്?
1: ആരായി നറുനിലാവെന്ന പേര് തെരഞ്ഞെടുത്തത്?
3: അതൊന്നും ആരും ചോദിച്ചില്ല. പക്ഷെ സംഭവിച്ച കാര്യം ഞാനിപ്പോ പറയാം. വ്യാഴാഴ്ച രാത്രി ശിവശങ്കരൻ ചേട്ടന്റെ മോനെ വിഷ്ണു പാലക്കാടും നിങ്ങി വന്നു.
1: വന്ന് കയറിയപ്പോ തന്നെ നറുനിലാവെന്ന പേര് മായ്ക്കാൻ പറഞ്ഞു.
3: അവൻ വന്നത് വളരെ ഗൗരവമായ ഒരു കാര്യം പറയാനായിരുന്നു. പാലക്കാടുള്ള ഒരു പെൺകുട്ടിയുമായി അവൻ അടുപ്പമുണ്ടെന്നും അതല്ലാതെ വേറെ ഒരു കല്യാണം വേണ്ടെന്നും വിഷ്ണു തറപ്പിച്ചങ്ങ് പറഞ്ഞു.
2: അത് കേട്ടപ്പോ തന്നെ ശിവശങ്കറിന്റെ മുഖത്ത് നിലാവ് അസ്തമിച്ചു കാണും.
3: അടുത്ത ഞായറാഴ്ച പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കുറെ പേര് എത്തുമെന്നും പറഞ്ഞു. ഒരു മറുപടിയും പറയാനാവാതെ ശിവശങ്കരൻ ചേട്ടനും ചേച്ചി നിന്നപ്പോഴേ വിഷ്ണു ഫോൺ എടുത്ത് ഡയൽ ചെയ്തു.
1: പെണ്ണിന്റെ വീട്ടിലോട്ട് വിളിക്കാനായിരിക്കും.
3: പെയിന്റ് അടിക്കുന്ന സുഗുനെ വിളിച്ച് പറഞ്ഞ് രാവിലെ തന്നെ മുകളിൽ എഴുതിയ നറുനിലാവ് എന്ന പേര് അങ്ങ് മാറ്റണമെന്നും.
2: അപ്പൊ ഈ വീട്ടുപേര് മാറിയ കാര്യം വിഷ്ണു അറിഞ്ഞായിരുന്നോ?
3: കൊള്ളാം, അവന്റെ കൂട്ടുകാർ അപ്പൊ തന്നെ അവന് ന്യൂസ് എത്തിച്ചായിരുന്നു.
2: ഓരോരോ മനുഷ്യന്റെ ചിന്തകൾ പോണ പോക്കെ വീട്ടുപേര് മാറ്റിയിട്ടാൽ സമൂഹത്തിൽ വലിയ സ്ഥാനം കിട്ടുമെന്ന് പാവ ശിവശങ്കരൻ വിചാരിച്ചു കാണും.
1: അതെ, അബദ്ധബുദ്ധി മനസ്സിലുദിച്ചാൽ അടിമുടി നാറും പരിഹാസമേൽക്കും.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
6: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
7: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി, EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കാം ഗാനമഞ്ജരിയിലേക്ക്. നമ്പർ അറിയാലോ, 9544700912. സെയിം നമ്പറിൽ മെസ്സേജ് അയക്കാം, വാട്സപ്പ് ആക്റ്റീവ് ആണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഉണ്ടാകുമല്ലോ എല്ലാവർക്കും പറയാനൊക്കെ. ഇനിയിപ്പോൾ ഓണമൊക്കെ വരികയല്ലേ, ഓണത്തിൻ്റെ ഒരുക്കങ്ങൾ, ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ പതിയെ എല്ലായിടങ്ങളിലും ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ചിങ്ങമാസം എത്തിയിട്ടില്ല കേട്ടോ, അതിനു മുൻപേ ആഘോഷമൊക്കെ തുടങ്ങി കഴിഞ്ഞു. എന്തായാലും ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് നല്ല തകൃതിയായിട്ടുള്ള പണികളൊക്കെ ആയിരിക്കും. എനിവേ, അതേ നമുക്ക് നല്ല പാട്ടിലേക്ക് പോകാം. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വേഗം തന്നെ വിളിച്ചോളൂ.

0: ബാപ്പിയപ്പച്ചൻ എന്ന മൂവിയിലെ മനോഹരമായ ഒരു പാട്ടായിരുന്നു നമ്മൾ ലാസ്റ്റ് കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കുറേ ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടാവും അല്ലെ. പ്രത്യേകിച്ച് ഈ ഓണക്കാലത്ത് നമുക്ക് ഒരുപാട് ഒരുപാട് കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ ഉണ്ടാകും. നമ്മുടെ ആ ഒരു നൊക്ലാച്ചയുണ്ടല്ലോ, ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തരുന്ന കുറേ ഏറെ പാട്ടുകൾ തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാൻ ബാക്കിയാണ്. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 9544740012. നമ്മുടെ ഫസ്റ്റ് കോളർ ഇതാ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്, ഇതാരാ വിളിക്കുന്നത്?
1: ഇത് കരുനാഗപ്പള്ളിന്ന് ഒട്ടത്തുമ്പോക്ക് അനിൽകുമാർ.
0: എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷം, നാളെ വാവല്ലേ?
0: അതെ, നാളെ വാവാണ്.
1: നാളെ മെലിയിടാൻ പോണം.
0: എവിടെയാണ് പോകുന്നത്? അഴീക്കലാണോ അതോ തിരുമുല്ലാവാരത്താണോ? എവിടെയാണ്?
1: നമ്മുടെ പണിക്കര കടവില്ലേ, പണിക്കര കട ശരിയായിരിക്കെ? അവിടെയാണ്.
0: അവിടെയാണ്, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പിന്നെ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ട്, കഥ ഇതുവരെ എന്ന് പറയും.
0: കഥ ഇതുവരെ?
1: ആ, മഴ വില്ലൻ മലർ തേടി.
0: അടിപൊളി പാട്ടാണ് കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു പാട്ട് കേൾക്കാൻ. ഒരുപാട് സന്തോഷം. അപ്പോ നല്ലൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ കാണും. നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകൾ വേഗം തന്നെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തോളൂ. നമ്പർ അറിയാലോ, 9544740012 എന്നതാണ്. കൂടെ നമുക്ക് അടുത്തൊരു റിക്വസ്റ്റിലേക്ക് പോകാം. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത്, ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, എന്റെ റേഡിയോ ഗാനമഞ്ചരിയിൽ പ്രമാണി എന്ന സിനിമയിലെ കരകറങ്ങണ കിങ്ങിണി താറാവ് എന്ന ഗാനം എല്ലാ പ്രിയ കൂട്ടുകാർക്കും സമർപ്പിച്ചുകൊണ്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നത് പി വി മുഹമ്മദ് ചേട്ടനാണ്. വടക്കേ വാവനൂരിൽ നിന്നാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഓൺലൈൻ ശ്രോതാവാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അപ്പോൾ പാട്ട് ദേവരുന്നു.

0: കാർഡ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
7: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
8: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ കോളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ബലിതർപ്പണത്തിന് പോകുന്ന കാര്യം. അങ്ങനെ ഒരുപാട് പേർ ബലിതർപ്പണത്തിന് പോകാനായി ഇന്ന് വ്രതവും നോറ്റ് നാളെ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നാളെ കർക്കിടക വാവു ബലിയാണ്. ഈ ഒരു ആചാരത്തോടനുബന്ധിച്ച് നമ്മുടെ ജില്ലയിലെ ബലിതർപ്പണ കേന്ദ്രങ്ങളിൽ ചടങ്ങുകൾക്കൊക്കെ കർശനമായ ഹരിതചട്ടം പാലിച്ച് നടത്തണമെന്നാണ് ശുചിത്വ മിഷൻ അറിയിച്ചിട്ടുള്ളത്. അതായത് ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് ശേഷം ഈ പൂജാ സാമഗ്രികളും ഈ ഭക്ഷ്യാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളൊക്കെ നദികളിലോ അല്ലെങ്കിൽ കടലിലോ പൊതുസ്ഥലങ്ങളിലോ ഒന്നും തന്നെ വലിച്ചെറിയാൻ പാടില്ല. അവയൊക്കെ അതാത് കേന്ദ്രങ്ങളിൽ സജ്ജീകരിച്ചിട്ടുള്ള മാലിന്യ ശേഖരണ സംവിധാനങ്ങളിൽ മാത്രമാണ് നിക്ഷേപിക്കേണ്ടത്. ബലിതർപ്പണത്തിന് പോകുന്നവർ ഇക്കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബലിതർപ്പണത്തിന് ശേഷം പിന്നെയും ആ ഒരു സ്ഥലം വീണ്ടും ഉപയോഗിക്കാനുള്ളതാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ മലിനമാക്കാതെ സൂക്ഷിക്കുക നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. ജാഗ്രത പാലിക്കുക. ഒരുപാട് ആഴങ്ങളിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ല ശക്തമായ കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കടലിലേക്ക് പോകുന്നവർക്കും ഒക്കെ ജാഗ്രത നൽകിയിട്ടുണ്ടായിരുന്നു. ബീച്ചുകളിലേക്കൊക്കെയുള്ള യാത്രകൾ വിനോദസഞ്ചാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ജാഗ്രത പാലിക്കുക. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഇഷ്ട ഗാനങ്ങൾക്കായി അടുത്ത മെസ്സേജ് എത്തിയിരിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് വിനീതയാണ്. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്, എവിടെയായിരുന്നു എന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ചോദിച്ചിരിക്കുന്ന പാട്ട് മുതൽവൻ എന്ന മൂവിയിലെ ഉപ്പുക്കരവാട് എന്ന പാട്ടാണ്. കിട്ടില്ല പാട്ടാണ് കേട്ടോ. കൂടെ നമുക്കൊരു കോളറും കൂടിയുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്, ഞാൻ
0: അൻസർ ചേട്ടാ. എന്തുണ്ട് വിശേഷം? എവിടെയാണ്? വീട്ടിലാണോ?
1: വീട്ടിലാണ്.
0: വീട്ടിലാണ്. ഓക്കെ, ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് തുടർക്കഥയുടെ മുകളിൽ.
0: നല്ല പാട്ടാണല്ലോ. ഇന്നെന്തോ എല്ലാവരും അടിപൊളി പാട്ടാ ചോദിക്കുന്നതൊക്കെ.
1: ഡെഡിക്കേഷൻ
0: പറഞ്ഞോളൂ.
1: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും പാലക്കാട് ഭർത്താവി
0: എല്ലാവർക്കും വേണ്ടിട്ട് കേൾക്കാട്ടോ.
1: ഓക്കെ,
0: അപ്പോ കുറച്ച് ഡെഡിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല പാട്ട് കേൾക്കാം, കേട്ടിട്ട് തിരികെ എത്താം.

0: കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ കൂടുതൽ മികവോടെ 10-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ബൈക്കുകളും സ്കൂട്ടറുകളും വെറും 100 രൂപയ്ക്ക് ഹൈപ്പവർ വാഷും സർവീസും. ബുള്ളറ്റിന് 150 രൂപ. സ്വിഫ്റ്റ് വരെയുള്ള എല്ലാ കാറുകൾക്കും വെറും 400 രൂപ. ഇന്നോവ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് വെറും 500 രൂപ. യാത്രക്കിടയിൽ വാഹനം പെട്ടെന്ന് വൃത്തിയാക്കണമെന്നുണ്ടോ? വെറും 150 രൂപയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ അത്യാധുനിക ഫോം വാഷ്, കൂടാതെ 200 രൂപയ്ക്ക് ബോഡി വാഷും ലഭ്യമാണ്. കീർത്തന ഹൈപ്പവർ വാഷിംഗ് സെന്റർ, പദാരം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: എത്താം. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്കിത് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ചേച്ചി, എന്റെ പേര് ജ്യോതി രാജേഷ്. എന്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, താമരക്കണ്ണിന് ഉറങ്ങണം, അതൊന്ന് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മോളുടെ പേര് കൂടി വെക്കായിരുന്നു കേട്ടോ. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. വാത്സല്യം എന്ന മൂവിയിലെ മനോഹരമായൊരു പാട്ടാണ്. അതിമനോഹരമായൊരു മൂവിയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അല്ലേ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാട്ട് ഏതാണ്, ആ ഒരു പാട്ടിന് വേണ്ടി വേഗം തന്നെ വിളിച്ചോളൂ. 9544700912. കൂടെ തന്നെ നമ്മുടെ അടുത്ത കോളറുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ അജിതയാണ്, മൈനാപ്പള്ളി.
0: എന്തുണ്ട് വിശേഷം ചേച്ചി, എന്ത് ചെയ്യുന്നു?
1: വിളിക്കാറുണ്ട്.
0: ഓണത്തിന്റെ ഒരുക്കമൊക്കെ തുടങ്ങിയോ?
1: ഓണത്തിന്റെ ഒരുക്കമൊക്കെ തുടങ്ങി കഴിഞ്ഞു. വെയിലൊക്കെ തെളിയുന്ന അനുസരിച്ച് എല്ലാം തുടങ്ങുന്നു. മഴയാകുമ്പോ വിഷമോ വാവ് ദിവസമല്ലേ.
0: അതെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത് ചേച്ചിക്ക്?
1: എനിക്ക് കാരുണ്യ സിനിമയിലെ പറഞ്ഞു പോയതുണ്ട്.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. കൈതപ്രം വരികൾ എഴുതി കൈതപ്രം തന്നെ സംഗീതം നൽകിയ മനോഹരമായ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചെറിയൊരു വേദന തോന്നാറുണ്ട്, കണ്ണിൽ ചെറിയൊരു നനവ് പടരാറുണ്ട്. അങ്ങനെയല്ലാതെ ഒരിക്കലും ഈ ഒരു പാട്ട് നമുക്ക് കേട്ടു തീർക്കാനാവില്ല. അത്രയ്ക്ക് മനോഹരമാണ് നമുക്ക്.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537. ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: ഓണം വന്നോ, ഇനി രശ്മി ഹാപ്പി ഹോംസിൽ ഓഫറുകളുടെയും ഡിസ്കൗണ്ടുകളുടെയും കാലം. രശ്മി ഹാപ്പി ഹോമിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കാർ, ഇലക്ട്രിക് സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും ആകർഷകമായ ഡിസ്കൗണ്ടുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
2: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഗാനമഞ്ജരി ഇതേ കാത്തു നിൽക്കാതെ സമയം അങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. വേഗം തന്നെ വിളിച്ചോളൂ പ്രിയപ്പെട്ട പാട്ടിനായി. ഇതേ നമുക്കൊരു കോളർ ഉണ്ട് ലൈനിൽ, ആരാണെന്ന് നോക്കാം.
1: ഹലോ വിജയൻ,
0: വിജയൻ ചേട്ടാ, ഇത് എവിടെയാണ്? സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് ഓണത്തിന്റെ തിരക്കൊക്കെ തുടങ്ങിയോ കടയില്? ആണ് സ്കൂളിന്റെ ഇപ്പോഴും ഉണ്ട്. പ്ലസ് വണ്ണിന്റെ? ഓക്കെ, ഞാൻ കരുതി ഇനിയിപ്പോ തയ്ക്കാതെ മടി കാണിച്ച് മുടക്കി വെച്ചിരിക്കുന്നതാണെന്ന്. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അടിപൊളി പാട്ടൊക്കെ ആണല്ലോ. പാട്ടൊക്കെ മാറ്റി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. നല്ലൊരു പാട്ടാണ് വിജയൻ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ സ്ഥിരം ശ്രോതാവാണ്. നമുക്ക് മിക്കപ്പോഴും ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള പാട്ടുകൾ ചേട്ടൻ ആവശ്യപ്പെടാറുണ്ട്. നമുക്ക് കേൾക്കാട്ടോ. ഇതുപോലെ കുറേയേറെ ശ്രോതാക്കളുണ്ട് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. കൂടെ നമുക്കിത് ഈ അടുത്തൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇഷ്ടമുള്ള പാട്ടുകൾക്കായി നിങ്ങൾക്കും പ്രിയപ്പെട്ട പാട്ടുകൾക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700912 എന്ന നമ്പറിലേക്ക്. 9544700912. നമുക്ക് ഇതേ അടുത്ത റിക്വസ്റ്റ് വന്നിരിക്കുന്നത് ചാത്തന്നൂരിൽ നിന്നാണ്. രാജീവ് ചേട്ടനാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, എനിക്ക് വേണ്ട പാട്ട് ജേർണലിസ്റ്റ് എന്ന ചിത്രത്തിൽ ദാസേട്ടൻ പാടിയ വരതേ ശുഭചാരുതേ എന്ന പാട്ടാണ്. നമുക്ക് കേൾക്കാം അല്ലേ ഈ ഒരു പാട്ട്? കേട്ടിട്ട് തിരികെ വരാം.

0: ഹാപ്പി ഹോം ഗാനവഞ്ചരിയിലേക്ക് കാത്തു നിൽക്കാതെ സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇഷ്ടഗാനങ്ങൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. ഒരുപാട് പേർക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഒരു പാട്ട് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് സുനിൽ ചേട്ടനാണ്, പള്ളിമണിയിൽ നിന്നും. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി, എത്ര മനോഹരമായ ഒരു മൂവിയാണ് അല്ലേ? ആ ഒരു പാട്ടാണ്, ആ ഒരു മൂവിയിലെ ആ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ പാട്ട് കേൾക്കാം, കൂടെ തന്നെ മറ്റൊരു കോളിലേക്കും പോകാം. നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700912 എന്ന നമ്പറിലേക്ക്. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഇത് രാധയ.
0: രാധയമ്മ, എന്തുണ്ട് വിശേഷമൊക്കെ? ഓണമൊക്കെ ഒരുങ്ങി തുടങ്ങിയോ?
1: വെയിലൊക്കെ വന്നല്ലോ.
0: ആ, അപ്പൊ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ? ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു.
1: കുറച്ച് നാളായിട്ട് സൗണ്ട് കേൾക്കുന്നില്ല.
0: ഞാൻ രാവിലെ റേഡിയോ ജംഗ്ഷനിലുണ്ടായിരുന്നു. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇത് തിരുവോണ പോലെ രീതൻ ആ പാട്ട്.
0: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. ഓണം എല്ലാവരുടെയും മനസ്സിലേക്ക് എത്തിത്തുടങ്ങി, അതിന്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട്. എല്ലാവരുടെയും മനസ്സിൽ ആ ആഘോഷത്തോടെ, ആ ഒരു ആരവത്തോടു കൂടി ഓണത്തെ വരവേൽക്കാൻ ഇങ്ങനെ തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. നമുക്ക് പാട്ട് കേൾക്കാം, അതിൻ്റെ ഒരു അടയാളമാണിത്. പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16-ാം തീയതി മുതൽ 31-ാം തീയതി വരെ. ഓഗസ്റ്റ് 23-ാം തീയതി ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
1: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1-ാം സമ്മാനം 50,000 രൂപയും 2-ാം സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
2: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
3: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
4: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
5: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലും
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3,00,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
10: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
11: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

0: ഇഷ്ടഗാനങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ ഇപ്പോഴും മനസ്സിലിങ്ങനെ, മനസ്സിന്റെ ഒരു കോണിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ? എങ്കിലത് വേണ്ട കേട്ടോ, വേഗം തന്നെ ഫോൺ എടുത്തോളൂ, ഡയൽ ചെയ്തോളൂ. 9544700912 എന്ന നമ്പറിലേക്ക് ഇഷ്ടഗാനങ്ങളൊക്കെ ആസ്വദിക്കാം. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, നമസ്കാരം.
1: നമസ്കാരം.
0: നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് സിന്ധു ചേച്ചിയാണ്. തഴവയിൽ നിന്ന് കുറുമ്പക്കാവിലമ്മ എന്ന പാട്ട് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മണികണ്ഠന് വേണ്ടിയിട്ടാണ്. ഉറപ്പായിട്ടും മണികണ്ഠന് ഏറെ ഇഷ്ടമുള്ള പാട്ടായിരിക്കണം ഇത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാട്ടോ. നല്ല എനർജറ്റിക് ആയിട്ടുള്ള, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. നമുക്ക് കേൾക്കാം, കൂടെ തന്നെ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
2: ഹലോ ഗോപിക, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ, ഇതാരാണ്? ബഷീർ ഏട്ടാ, എന്നാ ഉണ്ട് വിശേഷം?
2: നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: നമുക്ക് ഉഷാവ് ഒരു പാട്ട് കേട്ടാരമ്മ.
0: തീർച്ചയായിട്ടും കേക്കാലോ, പറഞ്ഞോളൂ.
2: ഉഷാവുദ്ദീപിന്റെ
0: ഏത് പാട്ടാ വേണ്ടത്?
2: ഒരു ഹിന്ദി പാട്ടുണ്ട്,
0: അല്ലേ? നമുക്ക് കേൾക്കാട്ടോ. സുഖായിട്ടിരിക്കുന്നു ചേട്ടനോ? സുഖാണോ?
2: ഓണപ്പരിപാടി എന്തൊക്കെയാക്കി?
0: ഓണപ്പരിപാടി ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് ഓഗസ്റ്റ് 15 ഒക്കെ ഉണ്ടല്ലോ. ആ, അപ്പൊ കാത്തിരിക്കാട്ടോ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. കേട്ടോണ്ടിരിക്കും എൻ്റെ റേഡിയോ 91.2.

0: അറബി കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബി കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റൽ.

0: ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ത്രില്ലോണം രശ്മി ഹാപ്പി ഹോമിൽ ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് സ്മാർട്ട് ഫോണുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾ എന്നിവയ്ക്ക് മെഗാ ഓഫറുകൾ ഓഫറുകൾ മാത്രമല്ല 10 കോടി രൂപയുടെ ആകർഷകമായ സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു സമ്മാനങ്ങളുടെ ഓണം രശ്മി ഹാപ്പി ഹോംസിനൊപ്പം രശ്മി ഹാപ്പി ഹോംസ് കറ്റാനം ഹരിപ്പാട് ക്ലാപ്പന കരുനാഗപ്പള്ളി പാരിപ്പള്ളി ആൻഡ് ആറ്റിങ്ങൾ
2: ഒരു നാടിന്റെ പാട്ടുപെട്ടി ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.

മഴ ഉണ്ടാകുമല്ലോ അല്ലേ. ദേ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കുള്ള സാധ്യതയാണ് പറയുന്നത്. ഒപ്പം 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ പാട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേൾക്കാം. ഇഷ്ടഗാനങ്ങൾക്കായി വിളിക്കാം എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമുക്ക് നെക്സ്റ്റ് റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ഹായ് ഗാനമഞ്ജരി, ഹായ് ഗുഡ് ഈവനിങ്. നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത് സ്മിത ചേച്ചിയാണ്. സ്മിത സന്തോഷ് ഫ്രം വവകാവ്. പ്ലീസ് പ്ലേ ദ സോങ് പ്രണയമണി തൂവൽ പൊഴിയും. ഹാ, നല്ലൊരു പാട്ടാണല്ലോ. നമുക്ക് കേൾക്കാട്ടോ അഴകിയ രാവണൻ എന്ന മൂവിയിലെ ഈ ഒരു സൂപ്പർ ഹിറ്റ്, എവർ ഗ്രീൻ സൂപ്പർ ഹിറ്റ് സോങ്. കൂടെ തന്നെ അടുത്ത കോളിലേക്കും പോകാം. ഹലോ, ഗുഡ് ഈവനിങ്. അതെ, ഇതാരാ വിളിക്കുന്നത്? എന്തുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? മഴയൊക്കെ മാറിയോ? ആണോ? ആഹാ, ഏത് പാട്ടാ വേണ്ടത്? മണിച്ചേട്ടന്റെ ഏത് പാട്ടാണ്? ഓക്കെ, നല്ലൊരു പാട്ട് വെച്ചേരാ കേട്ടോ. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. പാട്ട് കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: താന താന പവിഴമഴ

0: ഇഷ്ട ഗാനങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു. സമയം കാത്തു നിൽക്കാതെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ വേഗം തന്നെ ചോദിച്ചോളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് ഗോപിക, സുഖമാണോ? ഒരു സനം തൂങ്കിടിച്ച് എന്ന എസ് ജാനകി പാടിയ തമിഴ് സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഷൈല ചേച്ചിയാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ. ഈ വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈമിലൊക്കെ പാട്ട് കേൾക്കാൻ അവസരം കിട്ടുമ്പോൾ ഞാൻ മിക്കപ്പോഴും ചൂസ് ചെയ്യാറുള്ളൊരു പാട്ട് കൂടിയാണിത്. അപ്പോ നമുക്ക് പാട്ട് കേൾക്കാം. അടുത്തൊരു കോളർ കൂടിയുണ്ട്. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇതാരാ വിളിക്കുന്നത്? എവിടെ നിന്ന് വിളിക്കുന്നു? പഠിക്കാണോ? ഒൻപതാം ക്ലാസ്സിലാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതാണല്ലേ. എക്സാം എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്?
1: ഞങ്ങൾക്ക് വ്യാഴാഴ്ച.
0: ടെൻഷൻ ഉണ്ടോ? കുറച്ച് വേഗത്തിലായി പോയോ? സ്കൂള് തുറന്നു എത്രയും വേഗത്തിലായി പോയോ? ഓണമൊക്കെ
1: സമയം പോയതൊന്നും അറിഞ്ഞില്ല.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? അടിപൊളി പാട്ടാണ് കേട്ടോ. നമുക്ക് കേൾക്കാം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ. അപ്പോ പാട്ട് രണ്ടും ദേ റെഡിയാണ്. നമുക്ക് കേട്ടാലോ? കേട്ടിട്ട് വേഗം തിരികെ എത്താം.

0: മറക്കാതെ കേൾക്കൂ. എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ.
1: സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം മഹത്തായ 30 വർഷത്തിലേക്ക്. നവീകരിച്ച സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോമിന്റെ ഓണ സമ്മാനം ജനങ്ങൾക്കായി സമർപ്പിക്കുന്നു. സെപ്റ്റംബർ 5 വരെയുള്ള ഓഡിറ്റോറിയം ബുക്കിംഗിന് 40% മെഗാ ഡിസ്കൌണ്ടും സന ടൂറിസ്റ്റ് ഹോം AC റൂമുകൾക്കും ഡബിൾ റൂമുകൾക്കും 30% ഡിസ്കൌണ്ടും. നിങ്ങളുടെ ബുക്കിംഗുകൾ വേഗമാകട്ടെ. ഒരേ സമയം 480 പേർക്കുള്ള AC സദ്യാലയവും ബസ്സുകൾക്കും കാറുകൾക്കും വിശാലമായ പുതിയ പാർക്കിംഗ് സൗകര്യവും. സന ഓഡിറ്റോറിയം ആൻഡ് ടൂറിസ്റ്റ് ഹോം, ചങ്ങൻകുളങ്ങര. കോൺടാക്ട് 9188605790.
2: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
3: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമതാ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
4: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ,
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 lakh rupees മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്ടീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഞാൻ ഗോപിക തൽക്കാലം ബൈ പറയുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യമാണ്, നാളെ കർക്കിടക വാവുബലിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ കടൽ തീരത്തേക്ക് പോകുന്നവരാണ്. ജാഗ്രത പാലിക്കുക. മാത്രമല്ല അവിടം സുരക്ഷിതമായി നിൽക്കുന്നതോടൊപ്പം തന്നെ അവിടെ മാലിന്യങ്ങളൊന്നും നിക്ഷേപിക്കാതെ മാലിന്യങ്ങൾ കൃത്യമായി സ്ഥാപിച്ചിട്ടുള്ള വേസ്റ്റ് ബിന്നുകളിൽ മാത്രം നിക്ഷേപിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെയും ഒപ്പമുള്ളവരുടെയും സുരക്ഷ ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ഇന്നതേ ഇവിടെ ബൈ പറയാനുള്ള സമയമായിരിക്കുന്നു. ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല, മെസ്സേജ് അയച്ചിട്ട് വായിച്ചില്ല എന്നൊക്കെ പരാതിയുള്ളവർക്ക് വേണ്ടി ഒരു പാട്ട് ഇതേ വരുന്നുണ്ട് കേട്ടോ. ടാറ്റാ ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: അറബിക് കുനാഫയുടെ രാജകീയ രുചി വിസ്മയം ഇപ്പോൾ കരുനാക്കപ്പള്ളിയിലും. ഇതൊരു മധുര പലഹാരമല്ല, ഒരു രുചി വിസ്മയം തന്നെയാണ്. മധുരം ഇഷ്ടമില്ലാത്തവരും കൊതിച്ചു പോകുന്ന രുചി. ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നവർക്കും ധൈര്യമായി കഴിക്കാവുന്ന സ്പെഷ്യൽ കുനാഫ. ഒട്ടനവധി രുചികളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കുന്ന കുനാഫകൾ ഇനി ആസ്വദിക്കാം. അറബിക് കുനാഫ, കുനാഫ സെന്റർ, ലാലാജി ജംഗ്ഷൻ, ഓൾഡ് എൻഎച്ച്, കരുനാഗപ്പള്ളി.
1: ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ തെക്കൻ കേരളത്തിലെ ബിഗ്ഗസ്റ്റ് ഹോം അപ്ലയൻസസ് ആയ രശ്മി ഹാപ്പി ഹോംസിലൂടെ പർച്ചേസ് ചെയ്താലോ? അതും ഈ ഓണക്കാലത്ത്. മാത്രമോ, കാറ്, സ്കൂട്ടർ, വിദേശ യാത്രകൾ തുടങ്ങി 10 കോടി രൂപയുടെ സമ്മാനങ്ങളും. സമ്മാനങ്ങൾ മാത്രമല്ല, വമ്പൻ ഓഫറുകളും രശ്മി ഹാപ്പി ഹോംസിലുണ്ട്. അപ്പോൾ ഈ പൊന്നോണം ത്രില്ലോണമാക്കാം രശ്മി ഹാപ്പി ഹോംസിലൂടെ. ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള രശ്മി ഹാപ്പി ഹോം സന്ദർശിക്കൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, ക്ലാപ്പന, കരുനാഗപ്പള്ളി, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രാമായണ സന്ധ്യയിലേക്ക് സ്വാഗതം. രാമായണ സന്ധ്യയിൽ രാമായണ കഥ പറഞ്ഞ് കൂടെ ഞാൻ സ്വാതി ആചാര്യ. ഈ കർക്കിടക മാസത്തിലെ രാമായണ സന്ധ്യയിൽ നമ്മള് ഓരോ ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ കഥ പറഞ്ഞു വരികയാണല്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസവും അതിന് മുൻപത്തെ ദിവസമൊക്കെ നമ്മൾ കേട്ടത് യുദ്ധഭാഗമാണ്. ശക്തമായ യുദ്ധമാണ് വാനര സൈന്യവും രാവണന്റെ സൈന്യവും തമ്മിൽ നടക്കുന്നത്. അങ്ങനെ യുദ്ധത്തിനൊടുവിൽ രാവണന്റെ മകൻ ശക്തനായിട്ടുള്ള ധീരനായിട്ടുള്ള മേഘനാഥനെ ഇന്ദ്രജിത്തിനെ ലക്ഷ്മണൻ വധിക്കുകയുണ്ടായി. ഈ ദുഃഖം രാവണന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തന്റെ മകനെ വധിച്ച ദേഷ്യത്തിൽ പൂർവാധികം ശക്തിയോടെ രാവണൻ രാമനുമായി ഏറ്റുമുട്ടുന്നു. യുദ്ധഭാഗം തന്നെയാണ് നമ്മൾ ഇന്നും രാമായണ സന്ധ്യയിലൂടെ കേൾക്കാൻ പോകുന്നത്. അങ്ങനെ ഘോരമായിട്ടുള്ള രാമരാവണ യുദ്ധം കൊടുമ്പിരി കൊണ്ടതോടെ മൂന്ന് ലോകങ്ങളും ഇരുൾ പടരുകയാണ്. രാമന്റെ വിജയത്തിനായിട്ട് ദേവേന്ദ്രൻ തന്റെ ശ്രേഷ്ഠമായിട്ടുള്ള രഥം രാമന് നൽകി. രാവണന്റെ തളരാത്ത വീര്യം കണ്ട് യുദ്ധം കാണാനായി ആകാശത്ത് ദേവന്മാരോടൊപ്പം നിലയുറപ്പിച്ച അഗസ്ത്യ മഹർഷി ശ്രേഷ്ഠമായിട്ടുള്ള ആദിത്യ ഹൃദയ മന്ത്രം രാമന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാമന് ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം. അപ്പോൾ നമുക്ക് ആ യുദ്ധഭാഗത്തേക്ക് പോകാം. അഗസ്ത്യ മഹർഷി രാമന് ഉപദേശിച്ചു കൊടുക്കുന്ന മന്ത്രമൊക്കെ നമുക്കൊന്ന് കേൾക്കാം അല്ലേ. ആ ഭാഗമൊക്കെ ഒന്ന് കേൾക്കാം ഇന്നത്തെ രാമായണ സന്ധ്യയിലൂടെ.
1: മഹാബാഹു രാമ, ശ്രേഷ്ഠവും രഹസ്യവുമായ ആദിത്യ ഹൃദയം എന്ന ഈ മന്ത്രം ഗ്രഹിക്കുക. ഈ മന്ത്രം ജപിച്ചാൽ രാവണ നിഗ്രഹം അതിവേഗമാകും.
2: അപ്രകാരമാകട്ടെ മഹർഷി, ഞാനിത് ആദിത്യ മന്ത്രം ജപിക്കുന്നു. മാതിലി അതാ ശരവേഗം വരുന്നു ആ ശത്രുരഥം. ആ രഥത്തിലിരിക്കുന്നവൻ എന്റെ കയ്യാൽ കൊല്ലപ്പെടാനുള്ള രാവണനാണ്. ഉടൻ തന്നെ ആ തേരിന് നേരെ നമ്മുടെ രഥം നയിക്കുക. കാറ്റിനെ കാറ്റുന്ന കണക്ക് ഞാൻ അതിനെ അടിച്ചു തകർക്കട്ടെ. വീരസാരഥിയായി നിന്നോടൊന്നും ഉപദേശിക്കേണ്ടതില്ലെന്ന് എനിക്കറിയാം. അതാ രാവണന്റെ രഥത്തിൽ ചോരമഴ പെയ്യുന്നു. ഈ നിമിഷങ്ങൾ ജയസൂചകങ്ങൾ തന്നെ. ഇന്ന് തന്നെ രാവണാന്ത്യം.
3: അപ്സരസുകളെ, ഈ യുദ്ധം കാണുമ്പോൾ രോമാഞ്ചം തോന്നുന്നു. ആകാശം ആകാശത്തിന് സമം, സമുദ്രം സമുദ്രത്തിന് തുല്യം. രാമരാവണ യുദ്ധം, അതാ രാമൻ സർപ്പശരമേയുന്നു.

0: രാമ, നീ ഇത്ര വിഡ്ഢിയാണോ? നീ ഒന്ന് അറുത്താൽ എന്റെ അടുത്ത തല താനേ മുളച്ചു വരും.
1: എന്താണ് സംഭവിക്കുന്നത്? വിരാധനെ വധിച്ച്, മാരീചനെ വധിച്ച്, കരദൂഷകന്മാരെ വധിച്ച യുദ്ധത്തിൽ തികച്ചും ആത്മവിശ്വാസമുള്ള എനിക്ക് എന്താണ് രാവണനെ കൊല്ലാനാകാത്തത്?
2: രാവണന്റെ അഹങ്കാരം തീരുന്നുണ്ടോ? ഇല്ല. ഒരു നിമിഷം രാമന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. രാമായണ കഥയിൽ ഇനി എന്ത്? തുടർഭാഗം കേൾക്കാം അടുത്ത ദിവസം രാമായണ സന്ധ്യയിൽ. എന്ത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ആണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
3: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
5: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ.
6: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 50,000 രൂപയും 2 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
7: അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനോടൊപ്പം.

എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽസ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മമത മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 ദിവസം കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 രൂപ വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രൂപയും 2 സമ്മാനം 25,000 രൂപയും. കൂടാതെ ഓരോ 50,000 രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
7: രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
6: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
8: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
9: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
10: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: ലൈഫ് ഫുൾ എന്റർടൈൻമെന്റ്, ഇത് എന്റെ റേഡിയോ 91.2.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കേരളത്തിന്റെ വടക്കേ കവാടമായി തലയുയർത്തി നിൽക്കുന്ന പ്രകൃതിയും ചരിത്രവും സംസ്കാരവും ഭാഷാ വൈവിധ്യവും കൈകോർക്കുന്ന അത്ഭുത ഭൂമിയിലേക്ക് ഇന്ന് പൈതൃകം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സപ്തഭാഷാ സംഗമ ഭൂമി എന്നറിയപ്പെടുന്ന കാസർഗോഡ് 7 ഭാഷകൾക്കും അനേകം സംസ്കാരങ്ങൾക്കും അഭയമായ നാടാണ്. കാഞ്ഞിര മരങ്ങളുടെ നാട് എന്നർത്ഥം വരുന്ന കാണിറക്കോട്ട് മുതൽ ഇന്നത്തെ കാസർഗോഡ് വരെയുള്ള യാത്ര രാജവംശങ്ങളുടെയും വ്യാപാരത്തിന്റെയും വിശ്വാസങ്ങളുടെയും കലകളുടെയും അനശ്വരമായ കഥകളാണ് പറയുന്നത്. ബേക്കൽ കോട്ടയുടെ പ്രൗഢിയും ചന്ദ്രഗിരിയുടെ ചരിത്രവും മാലിക് ദിനാർ പള്ളിയുടെ വിശ്വാസ പാരമ്പര്യവും അനന്തപുരം തടാക ക്ഷേത്രത്തിന്റെ ആത്മീയതയും 12 നദികളുടെ നൈസർഗിക സൗന്ദര്യവും തെയ്യത്തിന്റെയും യക്ഷഗാനത്തിന്റെയും കലാവിരുന്നും ചേർന്ന് കാസർഗോഡിനെ കേരളത്തിന്റെ അഭിമാനമാക്കി മാറ്റുന്നു. അറബിക്കടലിന്റെ തിരമാലകളിൽ നിന്ന് പശ്ചിമഘട്ടത്തിന്റെ പച്ചപ്പിലേക്ക് നീളുന്ന ഈ ചരിത്രഭൂമിയുടെ വിശേഷങ്ങൾ അറിയാൻ പൈതൃകത്തിന്റെ ഇന്നത്തെ യാത്രയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള ജില്ലയാണ് കാസർഗോഡ്. സപ്തഭാഷാ സംഗമ ഭൂമി എന്നാണ് കാസർഗോഡിനെ വിളിക്കുന്നത്. 7 വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുടെ കൂടിച്ചേരലാണ് കാസർഗോഡ്. നിരവധി സംസ്കാരങ്ങൾ പടയോട്ടം നടത്തി കടന്നുപോയ നാടുകൂടിയാണ് കാസർഗോഡ്. നിരവധി രാജാക്കന്മാർ ചക്രവർത്തിമാർ തേരോട്ടം നടത്തി കടന്നുപോയ മഹത്തായ പാരമ്പര്യമുള്ള ഭൂമി. മലയാളത്തിൽ കാസർഗോഡ് അറിയപ്പെട്ടിരുന്നത് കാണിറക്കോട് എന്നാണ്. കാണിറം മരങ്ങൾ എന്നാൽ കാഞ്ഞിര മരങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇവിടെ ധാരാളമായി കാണപ്പെടുന്ന കാസർഗ മരങ്ങളുടെ മലയാളമാണ് കാഞ്ഞിരം. സംഘകാല പുരാതന തമിഴ് കൃതികളിൽ ജില്ലയെ ഉൾക്കൊള്ളുന്ന പ്രദേശം കോഴിക്കോട് മുതൽ മംഗലാപുരം വരെയാണ്. അന്ന് തീരദേശ മേഖല ഉൾക്കൊള്ളുന്ന പുഴിനാടിന്റെ ഭാഗമായിരുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. അന്ന് ഈ പ്രദേശം കണ്ണൂരിലെ ഏഴിമല രാജവംശത്തിലെ കീഴിലായിരുന്നു. ഏഴിമലയിലെ ഏറ്റവും പ്രശസ്തനായ രാജാവ് നന്ദനായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യം ഗൂഡല്ലൂർ വരെയും കോയമ്പത്തൂരിന്റെ വടക്കൻ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു. ഏഴിമല രാജവംശത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ വയനാട്, കുടകിന്റെ ചില ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഗൂഡല്ലൂർ പ്രദേശം, കർക്കനാടിനോടൊപ്പം പൂഴിനാടും ഏഴിമലയുടെ തലസ്ഥാനമായിരുന്നു. മൂഷക രാജാക്കന്മാരെ നന്ദന്റെ പിൻഗാമികളായി കണക്കാക്കി. 14 നൂറ്റാണ്ടോടെ മൂഷക രാജ്യം കോലത്തിരിനാട് എന്നും ഭരണാധികാരികൾ കോലത്തിരികൾ എന്നും അറിയപ്പെട്ടു. കോലത്തുനാട് സാമ്രാജ്യം അതിന്റെ ശക്തിയുടെ ഉന്നതിയിൽ വടക്ക് നേത്രാവതി നദി ഇന്നത്തെ മംഗലാപുരം, തെക്ക് കോരപ്പുഴ ഇന്നത്തെ കോഴിക്കോട് വരെയും, പടിഞ്ഞാറ് അറബിക്കടലും കിഴക്ക് അതിർത്തിയിൽ കുടകു കുന്നുകളും അറബിക്കടലിലെ ഒറ്റപ്പെട്ട ലക്ഷദ്വീപ് ദ്വീപുകളും ഉണ്ട്. കാസർഗോഡ് മുൻകാലങ്ങളിൽ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 12 നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട, പഴയ മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും പഴക്കം ചെന്ന സാഹിത്യകൃതിയായ രാമചരിതം നീലേശ്വരത്ത് നിന്ന് കണ്ടെത്തിയതിനാൽ കാസർഗോഡ് ജില്ലയിലാണ് അത് എഴുതപ്പെട്ടതെന്ന് കരുതുന്നു. കൂടാതെ ഇതിൽ കുമ്പളയിലെ അനന്തപുര തടാക ക്ഷേത്രത്തെക്കുറിച്ച് വിശദമായി പരാമർശിക്കുന്നു. അറബികൾ ഹാർക്കുല്യ എന്ന പേരിലാണ് കാസർഗോഡിനെ വിളിച്ചിരുന്നത്. കാസർഗോഡ് പട്ടണത്തിലെ മാലിക് ദിനാർ പള്ളി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദുകളിൽ ഒന്നാണ്. കിസത് ചക്രവർത്തി ഹർമാദിന്റെ അഭിപ്രായത്തിൽ കൊടുങ്ങല്ലൂർ, കൊല്ലം, മാടായി, ബർക്കൂർ, മംഗലാപുരം, കാസർഗോഡ്, കണ്ണൂർ, ധർമ്മടം, പന്തലായിനി, ചാലിയം എന്നിവിടങ്ങളിലെ മസ്ജിദുകൾ മാലിക് ദിനാറിന്റെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചത്. അവ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മസ്ജിദുകളിൽ ഒന്നാണ്. കാസർഗോഡ് പട്ടണത്തിലെ തളങ്കരയിൽ വെച്ച് മാലിക് ദിനാർ മരിച്ചുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. 9 മുതൽ 14 വരെ നൂറ്റാണ്ടുകൾക്കിടയിൽ കേരളം സന്ദർശിച്ച നിരവധി അറബ് സഞ്ചാരികൾ കാസർഗോഡ് സന്ദർശിച്ചവരാണ്. അക്കാലത്ത് അതൊരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. 1514 കാസർഗോഡ് പട്ടണത്തിനടുത്തുള്ള കുമ്പള സന്ദർശിച്ച പോർച്ചുഗീസ് സഞ്ചാരിയായ ഡുവാർട്ടെ ബാർബോസ മാലിദ്വീപിലേക്ക് അരി കയറ്റുമതി ചെയ്തിരുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാർബോസയുടെ അഭിപ്രായത്തിൽ വടക്ക് ചന്ദ്രഗിരി മുതൽ തെക്ക് കന്യാകുമാരി വരെയുള്ള ഇന്ത്യൻ തെക്ക് പടിഞ്ഞാറൻ മലബാർ തീരത്തുള്ള ആളുകൾ ഒരു പ്രത്യേക ഭാഷയാണ് സംസാരിച്ചിരുന്നത്. അതിനെ അവർ മലയാമ അല്ലെങ്കിൽ മലയാളം എന്ന് വിളിച്ചു. എല്ലാ കാർഷിക വിള ഉൽപാദനത്തിന്റെയും നാടാണ് കാസർഗോഡ്. കുമ്പളയിലെ മൈപ്പാടി കൊട്ടാരത്തിൽ നിന്ന് ചന്ദ്രഗിരി നദിക്കും നേത്രാവതി നദിക്കും ഇടയിലുള്ള തെക്കൻ തുളുനാടിന്റെ ഇന്നത്തെ മഞ്ചേശ്വരം, കാസർഗോഡ് താലൂക്കുകൾ ഉൾപ്പെടെ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ച കുമ്പള രാജവംശം കുമ്പളയിലെ മൈപ്പാടി കൊട്ടാരത്തിൽ നിന്ന് ചന്ദ്രഗിരി നദിക്കും നേത്രാവതി നദിക്കും ഇടയിലുള്ള തെക്കൻ തുളുനാടിന്റെ ഇന്നത്തെ മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകളിൽ ഉൾപ്പെടെയുള്ള പ്രദേശം. ഭൂമിയിൽ കുമ്പളയിലെ മൈപ്പാടി കൊട്ടാരത്തിൽ നിന്ന് ചന്ദ്രഗിരി നദിക്കും നേത്രാവതി നദിക്കും ഇടയിലുള്ള തെക്കൻ തുളുനാടിന്റെ ഭൂമിയിൽ ഇന്നത്തെ മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകൾ ഉൾപ്പെടെയുള്ള സ്ഥലം. ആധിപത്യം സ്ഥാപിച്ച കുമ്പള രാജവംശം വിജയനഗര സാമ്രാജ്യത്തിന്റെ കർണാടക അധിനിവേശത്തിനു മുൻപ് വടക്കൻ മലബാറിലെ കോലത്തുനാട് രാജ്യത്തിന്റെ സാമന്തന്മാരായിരുന്നു. രാജവംശത്തിന് മലയാളി നായരുടെയും തുളുവ ബ്രാഹ്മണരുടെയും സമ്മിശ്ര വംശ പരമ്പരയുണ്ടായിരുന്നു. കേരളത്തിലെ ചേരമാൻ പെരുമാളുകളിൽ നിന്നാണ് അവർ തങ്ങളുടെ ഉത്ഭവം അവകാശപ്പെട്ടത്. കുമ്പള രാജവംശത്തിന്റെ ആചാരങ്ങൾ സമകാലിക മലയാളി രാജാക്കന്മാരുടേതിന് സമാനമാണെന്ന് ഫ്രാൻസിസ് ബുക്കാനൻ ഹാമിൽട്ടൺ പറയുന്നു. കോലത്തിരി ആധിപത്യം 10 സ്വതന്ത്ര പ്രദേശങ്ങളിലായി ഉദയം ചെയ്തു. അതായത് കടത്തനാട് ഇന്നത്തെ വടകര, രണ്ടത്തറ അല്ലെങ്കിൽ പൊയനാട് ഇന്നത്തെ ധർമ്മടം, കോട്ടയം ഇന്നത്തെ തലശ്ശേരി, നീലേശ്വരം, ഇരുവഴിനാട് ഇന്നത്തെ പാനൂർ, കുറുമ്പ്രനാട് മുതലായവ. ആഭ്യന്തര വിയോജിപ്പുകളുടെ ഫലമായി പ്രത്യേക രാജകീയ മേധാവികളുടെ കീഴിൽ ഈ പ്രദേശങ്ങളെല്ലാം നിലകൊണ്ടു. ഇന്നത്തെ ഹോസ്ദുർഗ് താലൂക്കിന്റെ പല ഭാഗങ്ങളും വെള്ളരിക്കുണ്ട് നീലേശ്വരൻ രാജവംശത്തിന്റെ ഭാഗങ്ങളായിരുന്നു. അവർ മധ്യകാലഘട്ടത്തിന്റെ തുടക്കത്തിൽ കോലത്തുനാടിന്റെയും കോഴിക്കോട്ടെ സാമൂതിരിയുടെയും ബന്ധുക്കളായിരുന്നു. ചന്ദ്രഗിരി നദിക്ക് വടക്കുള്ള പ്രദേശങ്ങൾ ഇന്നത്തെ മഞ്ചേശ്വരം കാസർഗോഡ് താലൂക്കുകൾ കുമ്പള രാജവംശത്തിന്റെ ഭരണത്തിലായിരുന്നു. ആർതർ വെല്ലസ്ലിയുടെ കുടുംബ ഡോക്ടറായിരുന്ന ഫ്രാൻസിസ് ബുക്കാനൻ 1800 കാസർഗോഡ് സന്ദർശിച്ചു. തന്റെ യാത്രാ വിവരണത്തിൽ അതിരപ്പറമ്പ്, കവ്വായി, നീലേശ്വരം, ബേക്കൽ, ചന്ദ്രഗിരി, മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹോസ്ദുർഗും വെള്ളരിക്കുണ്ടും കോലത്തുനാടിന്റെ ഭാഗവും കാസർഗോഡും മഞ്ചേശ്വരവും തുളുനാട് മേഖലയുടെ ഭാഗമായിരുന്നു. 1763 ഹൈദരലി ഇക്കേരി നായിക്കരുടെ തലസ്ഥാനമായ ബേഡന്നൂർ ആക്രമിച്ചു. അദ്ദേഹത്തിന്റെ മകൻ ടിപ്പു സുൽത്താൻ കേരളത്തിലെ മലബാർ പ്രദേശത്തിന്റെ ഭൂരിഭാഗവും ആക്രമിച്ചു. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം ടിപ്പു കനാര ഒഴികെയുള്ള മലബാർ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ടിപ്പു സുൽത്താന്റെ മരണശേഷം മാത്രമാണ് ബ്രിട്ടീഷുകാർ കനാര കൈവശപ്പെടുത്തിയത്. കിനാവൂർ മോളോം ശ്രീ ധർമ്മശാസ്താവ് ക്ഷേത്രം പഴയ കേരളത്തിലെ 64 ബ്രാഹ്മണ ഗ്രാമങ്ങളിലൊന്നായ കരിന്തളത്തിന്റെ ഭാഗമാണെന്ന് പറയപ്പെടുന്നു. തുടക്കത്തിൽ സൗത്ത് കാനറ ബോംബെ പ്രസിഡൻസിയുടെ കീഴിലായിരുന്നു. പിന്നീട് 1862 ഏപ്രിൽ 16 സൗത്ത് കാനറ മദ്രാസ് പ്രസിഡൻസിയിലേക്ക് മാറ്റി. പഴയ ബേക്കൽ താലൂക്കിന് പകരം കാസർഗോഡ് താലൂക്ക് രൂപീകരിച്ചു. മംഗലാപുരം താലൂക്കിന് ശേഷം സൗത്ത് കാനറയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ താലൂക്കായിരുന്നു കാസർഗോഡ്, കൂടാതെ രണ്ടാമത്തെ വലിയ താലൂക്കും. കേരള രൂപീകരണത്തിന് മുൻപ് കാസർഗോഡ് പഴയ മദ്രാസ് പ്രസിഡൻസിയിലെ ദക്ഷിണ കാനറ ജില്ലയുടെ ഭാഗമായിരുന്നു. എന്നിരുന്നാലും 1819 ദക്ഷിണ കാനറയിൽ നിന്ന് ഈ പ്രദേശത്തെ വേർപെടുത്തി മലബാർ ജില്ലയിൽ ലയിപ്പിക്കാൻ നിരവധി പോരാട്ടങ്ങൾക്ക് കാസർഗോഡ് താലൂക്ക് സാക്ഷ്യം വഹിച്ചു. കാരണം ഇത് ദക്ഷിണ കാനറയിലെ ഏക മലയാള ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. 1956 നവംബർ 1 കേരളം രൂപീകരിച്ചതിനെ തുടർന്ന് കാസർഗോഡ് കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായി മാറി. പിന്നീട് ഭരണത്തിന്റെ എളുപ്പത്തിനായി കാസർഗോഡ് 2 താലൂക്കുകളായി വിഭജിച്ചു. കാസർഗോഡ് ഹോസ്ദുർഗ് എന്നിങ്ങനെ നിരവധി വർഷങ്ങൾ നീണ്ട ആവശ്യങ്ങൾക്കൊടുവിൽ 1984 കാസർഗോഡ് ഒരു ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടു. തുളുവും കന്നഡയും സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുള്ളതിനാൽ കാസർഗോഡിനെ കേരളത്തിൽ ഉൾപ്പെടുത്തുന്നത് ഒരു തർക്ക വിഷയമായിരുന്നു. 1951 ഇന്ത്യൻ സെൻസസ് സമയത്ത് ജില്ലയിലെ ജനസംഖ്യയുടെ 72% പേർ മാത്രമാണ് അവരുടെ മാതൃഭാഷ മലയാളമായി തിരഞ്ഞെടുത്തത്. 14.2 പേർ തുളുവും 6.3 പേർ കന്നഡയും തിരഞ്ഞെടുത്തു. എന്നാൽ 1951 ഇന്ത്യൻ സെൻസസ് സമയത്ത് ജില്ലയിലെ ജനസംഖ്യയുടെ 72% പേർ മാത്രമാണ് അവരുടെ മാതൃഭാഷ മലയാളമായി രേഖപ്പെടുത്തിയത്. എന്നാൽ 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ജില്ലയിലെ മൊത്തം ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് തുളുവും കന്നഡയും മാതൃഭാഷയെ സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കപ്പെടുന്നു. 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് ജില്ലയിലെ മൊത്തം ജനസംഖ്യയുടെ ചെറിയൊരു ശതമാനം മാത്രമാണ് തുളുവും കന്നഡയും മാതൃഭാഷയായി സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കപ്പെട്ടു. ചന്ദ്രഗിരി നദിയുടെ തെക്കേക്കരയിൽ കാസർഗോഡ് പട്ടണത്തിന് എതിർവശത്താണ് ചന്ദ്രഗിരി കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡിനും കാഞ്ഞങ്ങാടിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതും കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയുമായ പള്ളിക്കരയിലെ ബേക്കലിലുള്ള ബേക്കൽ കോട്ട 1650 കേളടിയിലെ ശിവപ്പ നായികയാണ് നിർമ്മിച്ചത്. 16th century വരെ കാസർഗോഡ് കുമ്പള രാജവംശത്തിന്റെ കീഴിലായിരുന്നു. കണ്ണൂർ ആസ്ഥാനമായുള്ള കോലത്തുനാട് രാജ്യത്തിന്റെ സമാന്തര രാജ്യമായിരുന്നു. പശ്ചിമഘട്ടത്തിലെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് നിരവധി നദികൾ ഒഴുകുന്ന നാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡാണ്. ഈ നദികളെല്ലാം പടിഞ്ഞാറോട്ട് തന്നെ ഒഴുകി അറബിക്കടലിൽ ചെന്ന് അവസാനിക്കും. ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചന്ദ്രഗിരി. കാസർഗോഡ് പട്ടണം തന്നെ ചന്ദ്രഗിരി പുഴയുടെ തീരത്താണ്. ചരിത്രപരമായി പറയുമ്പോൾ കോലത്തിരി രാജാക്കന്മാർ റാണിപുരം കുന്നുകളുടെയും കോട്ടഞ്ചേരി കുന്നുകളുടെയും സ്വാഭാവിക പരിസ്ഥിതി ചരിത്രപരമായി പറയുമ്പോൾ കോലത്തിരി രാജാക്കന്മാർ റാണിപുരം കുന്നുകളുടെയും ചരിത്രപരമായി പറയുമ്പോൾ കോലത്തിരി രാജാക്കന്മാർ റാണിപുരം കുന്നുകളുടെയും കോട്ടഞ്ചേരി കുന്നുകളുടെയും സ്വാഭാവിക പരിസ്ഥിതി മടിയൻകുളവും ക്ഷേത്രം, മധൂർ ക്ഷേത്രം, അനന്തപുരം തടാക ക്ഷേത്രം, മാലിക് ദിനാർ പള്ളി തുടങ്ങിയ ചരിത്രപരവും മതപരവുമായ സ്ഥലങ്ങൾ എന്നിവയ്ക്ക് പേര് കേട്ടതാണ് ഈ നാട്. നീലേശ്വരത്ത് കവ്വായി കായലിന്റെ തെക്ക് ഭാഗത്താണ് ചരിത്ര പ്രസിദ്ധമായ ഏഴിമല സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ സിറ്റി കോർപ്പറേഷനിൽ നിന്ന് 90 km വടക്കും മംഗലാപുരത്തിന് 50 km തെക്കുമായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. 12 ആരിക്കാടിക്കോട്ട, ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഹോസ്ദുർഗ് കോട്ട എന്നിവയുൾപ്പെടെ നിരവധി കോട്ടകൾ കാസർഗോഡുണ്ട്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെടുന്നതുമായ കോട്ടയാണ് ബേക്കൽ കോട്ട. ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് എണ്ണമില്ല. 805 km നീളമുള്ള കാവേരി നദി ഉത്ഭവിക്കുന്ന തലക്കാവേരി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന തലക്കാവേരി കേരള കർണാടക അതിർത്തിയിലെ റാണിപുരത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ജില്ലയിലെ പ്രധാന തീർത്ഥാടന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇനി പറയാം. അനന്തപുരം തടാകക്ഷേത്രം, മധൂർ ക്ഷേത്രം, ആരിക്കാടി കോട്ട, ബേക്കൽ കോട്ട, ചന്ദ്രഗിരി കോട്ട, ഇടയിലക്കാട് ദ്വീപ്, കണ്ണുത്തീർത്ഥ ബീച്ച്, കാപ്പിൽ ബീച്ച്, കോട്ടഞ്ചേരി കുന്നുകൾ, മാലിക് ദിനാർ പള്ളി, മായിപ്പാടി കൊട്ടാരം, നീലേശ്വരം അഴിമുഖ ബീച്ച്, അവർ ലേഡി ഓഫ് സോറോസ് ചർച്ച്, പള്ളിക്കര ബീച്ച്, റാണിപുരം ഹിൽ സ്റ്റേഷൻ, വലിയപറമ്പ് ദ്വീപ് എന്നിവയാണ്. പാരമ്പര്യം കൊണ്ടും ആചാരം കൊണ്ടും ഏറ്റവും പ്രശസ്തമായ കേരളത്തിലെ ഭൂമികളിൽ ഒന്നാണ് കാസർഗോഡ്. ഹരിതകാന്തി വിളയുന്ന നാട്, നാടൻ കലകളുടെയും ആചാരങ്ങളുടെയും ഫലഭൂയിഷ്ഠമായ മണ്ണ്. തെയ്യവും യക്ഷഗാനവും പൂരക്കളിയും മംഗലംകളിയുമൊക്കെ ഈ നാടിന്റെ തനത് കലകൾ. മധുരമനോജ്ഞമായ നാട്ടുഭാഷകൾ, കേരളത്തിന്റെ തനത് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ ഇന്നും ആഗ്രഹിക്കുന്നവർ കാസർഗോഡിന്റെ മണ്ണിലെ ഈ കൗതുകങ്ങൾ കാണുക. പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തിന്റെ ഓരോ ഏടും തുറക്കുമ്പോഴും കാസർഗോഡ് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഭാഷകളുടെ വൈവിധ്യം, സംസ്കാരങ്ങളുടെ സൗഹൃദം, പ്രകൃതിയുടെ സമൃദ്ധി, വിശ്വാസങ്ങളുടെ ഐക്യം, പൈതൃകത്തിന്റെ മഹിമ, ഇവയെല്ലാം ഒത്തുചേർന്ന കേരളത്തിന്റെ അപൂർവ മുഖമാണ് കാസർഗോഡ്. കാലം എത്ര മുന്നോട്ടു പോയാലും ബേക്കൽ കോട്ടയുടെ മതിലുകളും ചന്ദ്രഗിരിയുടെ തീരവും മാലിക് ദിനാർ പള്ളിയും അനന്തപുരം തടാകക്ഷേത്രവും തെയ്യത്തിന്റെ താളവും യക്ഷഗാനത്തിന്റെ ചുവടുകളും ഈ നാടിന്റെ മഹത്തായ പാരമ്പര്യത്തിന് എന്നും സാക്ഷികളായി നിലകൊള്ളും. പൈതൃകം എന്നത് പഴയ ഓർമ്മകൾ മാത്രമല്ല, നമ്മുടെ വേരുകളെ തിരിച്ചറിയാനും വരും തലമുറകൾക്ക് കൈമാറാനുമുള്ള അമൂല്യമായ ഉത്തരവാദിത്തം കൂടിയാണ്. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലക്കത്തിൽ മറ്റൊരു ചരിത്രഭൂമിയുടെ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്നേഹപൂർവ്വം വിട പറയുന്നു. കേട്ടതിന് ഹൃദയം നിറഞ്ഞ നന്ദി. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.
2: കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുക്കാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുക്കാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
5: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ
6: രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
5: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
0: ഡിമോസ് ഫർണിച്ചർ പുത്തൻ തെരുവ് കരുനാഗപ്പള്ളി, കൂടാതെ മറ്റു ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മറക്കുക, പൊറുക്കുക, ഇത് ഒട്ടുമിക്ക തത്വചിന്തകളും വിശുദ്ധ വേദഗ്രന്ഥങ്ങളും ഒക്കെ മനുഷ്യനോട് പറയുന്നതാണ്. മനുഷ്യർക്ക് തമ്മിലുള്ള വിഷയങ്ങളെ ആര് പുറത്തു കൊടുക്കുന്നോ അവൻ കൂടുതൽ നന്മ ചെയ്തവന് തുല്യമാണെന്നും അവൻ്റെ നന്മകൾ കൂടുതൽ പ്രതിഫലാർഹമാണെന്നും വിശുദ്ധ വേദഗ്രന്ഥങ്ങൾ മനുഷ്യനോട് പറയുന്നുണ്ട്. ഒരാൾ മറ്റൊരാളിനോട് പുറത്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരാളിനോട് മാപ്പ് ചെയ്യുമ്പോൾ, കരുണ കാണിക്കുമ്പോൾ, അവിടെ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത്. മനസ്സിനുള്ളിൽ മറ്റൊരാളോടുള്ള പകയും വൈരാഗ്യവും കൊണ്ടു നടക്കുന്നിടത്തോളം നമ്മുടെ മനസ്സ് ഒരു തടവറയിലാണ്. നമ്മുടെ ഉള്ളിൽ അത്തരമൊരു പകയും വിദ്വേഷവും ഉണ്ടെന്ന് ആരുടെ മേലാണോ പതിക്കുന്നത് എന്ന് അയാൾ വിശ്വസിക്കുന്നുവോ, അയാളും മാനസികമായ വലിയൊരു പ്രയാസത്തിലാകും. പലപ്പോഴും തമ്മിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ അവിചാരിതമായി മിണ്ടിപ്പോകുമ്പോഴൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറയുന്നത് ഇത്തരമൊരു ഭാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ ചിലരൊക്കെ പുറമേ വെളുക്കച്ചിരിക്കുകയും എന്നാൽ കാണാനൊട്ടും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന ചില അടുത്ത ബന്ധുക്കളെയൊക്കെ കല്യാണ വീടുകളിൽ വെച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരമുണ്ടാകുന്ന ആ ചിരിയുടെ കൃത്രിമത്വവും സംഭാഷണത്തിൻ്റെ നാടകീയതയും ഒക്കെ ഇതറിയാവുന്ന മൂന്നാമതൊരാൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്യുക എന്നത് വലിയ കരുണയാണ്. എല്ലാ പ്രവാചകന്മാരും, അല്ലെങ്കിൽ എല്ലാ മഹത് വ്യക്തിത്വങ്ങളും അവർ അവരോട് ചെയ്ത എല്ലാ ക്രൂരതകളും മാപ്പ് ചെയ്തു കൊടുക്കുകയും മാപ്പ് ചെയ്തു കൊടുക്കാൻ പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് വേദഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് നാം മറ്റൊരാൾക്ക് പുറത്തു കൊടുക്കുമ്പോൾ രണ്ടാത്മാക്കളാണ് സ്വതന്ത്രമാകുന്നത് എന്നത് മറക്കാതിരിക്കും. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കൊല്ലക്കാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളിസിൽ കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സെയിൽസിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: ഈ പൊന്നോണം കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം ആഘോഷിക്കും. കൈ നിറയെ സമ്മാനങ്ങൾ നേടും. ഓഗസ്റ്റ് 16 മുതൽ 31 വരെ. ഓഗസ്റ്റ് 23 ഞായറാഴ്ച നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും കരുനാഗപ്പള്ളി അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിൽ.
4: ഓഗസ്റ്റ് 16 മുതൽ 22 വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ദിവസേന നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 7 ഭാഗ്യശാലികൾക്ക് ഗോൾഡ് കോയിൻ അടക്കം സമ്മാനങ്ങൾ മംമ്താ മോഹൻദാസ് നേരിട്ട് നൽകുന്നു. ഓഗസ്റ്റ് 23 മുതൽ 31 വരെ പർച്ചേസ് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് 2 കൂടുമ്പോൾ നറുക്കെടുപ്പിലൂടെ 10,000 വീതം സമ്മാനം. മെഗാ നറുക്കെടുപ്പിൽ 1 സമ്മാനം 50,000 രണ്ടാം സമ്മാനം 25,000. കൂടാതെ ഓരോ 50,000 ഡയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം.
5: അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: കരുനാഗപ്പള്ളിയുടെ ഓണം അറേബ്യൻ ഗോൾഡൻ ഡയമണ്ട്സിനോടൊപ്പം.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
8: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: ഈ ഓണത്തിന് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
10: രണ്ടും ഒരുമിച്ചായാലോ?
9: ഒരുമിച്ച് കിട്ടാനോ?
10: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെയർ അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണാവസരം. 3 lakh രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഗോൾഡ് കോയിനും സമ്മാനം.
9: ഡിമോസ് ഫർണിച്ചർ, പുത്തൻ തെരുവ്, കരുനാഗപ്പള്ളി. കൂടാതെ മറ്റ് ബ്രാഞ്ചുകളിലും ഈ ഓഫർ ലഭ്യമാണ്.
11: Stay tuned, Radio 91.2.

0: രാവിലെ വന്ന് പാട്ടൊക്കെ പാടുന്നേ.
1: നാളെ ഒരു ഡയറക്ടറായിട്ട് മീറ്റിംഗ് ഉണ്ട്. നിന്നാലോചിച്ച് ഞാൻ ഈ ട്യൂൺ കമ്പോസ് ചെയ്തത്. നീ ആദ്യം കേൾക്കണം തോന്നി, ഇങ്ങ് പോന്നു.
0: ഓക്കെ, ബാക്കി പാട്.

0: മറക്കാതെ കേൾക്കൂ. എന്റെ റേഡിയോ 91.2 എല്ലാ ദിവസവും വൈകിട്ട് 6:45 രാമായണ സന്ധ്യ.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഒരു ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൽ വിത്ത് ആശി ഐശ്വര്യ. ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.